ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനോഭാവവും പെരുമാറ്റവും പരസ്പര ബന്ധിതമായ രണ്ട് സ്വഭാവ സവിശേഷതകളാണ്. നമ്മുടെ മനോഭാവത്തിൻ്റെ പ്രകടനമാണ് നമ്മുടെ പെരുമാറ്റം. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. വർത്തമാന കാലഘട്ടത്തിൽ അറിവ് നമുക്കെവിടെ നിന്നും സമ്പാദിക്കാം? അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാം. അതിനുവേണ്ടി വേണമെങ്കിൽ ജോലിക്ക് ആളിനെ വെക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിനനുഗുണമായ ഒരു മനോഭാവം ആവശ്യമാണ്. മനോഭാവം നമ്മുടെ വളർച്ചയ്ക്ക് ശക്തമായ ഒരായുധവും നമ്മുടെ തളർച്ചയ്ക്ക് ഏറ്റവും മാരകമായ വിഷവുമാണ്. മനോഭാവമാണ് യഥാർത്ഥത്തിൽ നാം ആരാണെന്നും നാം എന്താണെന്നും നിർവചിക്കുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യരെ കാണാം. സമ്പത്തും വിദ്യാഭ്യാസവും പശ്ചാത്തലവും കുടുംബമഹിമയും സൗന്ദര്യവുമൊക്കെ സമാനമായിരിക്കാം. പക്ഷേ ആ ആളുകളോട് നാം ഇടപെടുമ്പോൾ ചിലരെ നമുക്ക് വല്ലാതെ സ്നേഹിക്കാൻ തോന്നാറുണ്ട്. മറ്റു ചിലരോട് വെറുപ്പും ഓടി അകലുവാനുമാണ് നാം ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം അവരുടെ മനോഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്ന പെരുമാറ്റത്തിലൂടെയാണ് നാം ഇങ്ങനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ മനോഭാവം നന്നാക്കലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പരിശ്രമം. ഇല്ലാത്തവനോടുള്ള അനുകമ്പ, ഉള്ളവനോട് അസൂയ തോന്നുക, പ്രശസ്തിയുള്ളവനെ നശിപ്പിക്കാൻ ശ്രമിക്കുക, ലഭിച്ചിട്ടും ലഭിച്ചിട്ടും മുഴുക്കാതിരിക്കുക, ചെറിയ വിഷയങ്ങളെ വലിയ സംഭവങ്ങളാക്കുക, വേദനിപ്പിക്കുന്നതിനെ മറക്കാതെ മനസ്സിൽ കൊണ്ടു നടന്ന് പ്രതികാരത്തിൻ്റെ ആയുധമായി ഉപയോഗിക്കുക, ഇതെല്ലാം മനോഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട വൈകല്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല മനോഭാവമുള്ളവരായി നമുക്ക് വളരാനായാൽ, നല്ല പെരുമാറ്റമുള്ളവരായി നാം മാറുകയും നമുക്ക് എപ്പോഴും സന്തോഷവും പോസിറ്റീവുമായി ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളെ ചോദ്യോത്തരങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ മനോഭാവത്തെ സ്വാധീനിക്കാൻ ആവശ്യമായ ഗുണഗണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഡൽഹി പ്രഖ്യാപനത്തോടെ സമാപിച്ചു. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാതരം ഭീകരവാദങ്ങളെയും അക്രമാസക്ത തീവ്രവാദത്തെയും ബിംസ്റ്റെക് രാജ്യങ്ങൾ പ്രഖ്യാപനത്തിൽ ശക്തമായി അപലപിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അനുസൃതമായി സമഗ്രവും സുസ്ഥിരവുമായ രീതിയിൽ ഭീകരവാദത്തെയും അക്രമാസക്ത തീവ്രവാദത്തെയും തടയുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനുമുള്ള ദൃഢനിശ്ചയം ബിംസ്റ്റെക് രാജ്യങ്ങൾ ആവർത്തിച്ചു. പരസ്പരബന്ധിതവും സുരക്ഷിതവും വികസിതവും സമൃദ്ധവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് സംഘടനയ്ക്കുള്ളിൽ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധതയും നേതാക്കൾ ആവർത്തിച്ചു. അംഗരാജ്യങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ ഇരകളായവരോടും അവരുടെ കുടുംബങ്ങളോടും യോഗം അനുശോചനവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു. മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് നിർമ്മാണം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ മേഖലകളിൽ അന്തിമരൂപം നൽകിയ കർമ്മപദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കണമെന്നും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും നേരിടുന്നതിലെ സഹകരണത്തിനായി ഉപസമിതിയുടെ കർമ്മപദ്ധതിക്ക് അന്തിമരൂപം നൽകണമെന്നും ഡൽഹി പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലന്റ് എന്നിവ ഉൾപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മയാണ് ബിംസ്റ്റെക്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളിലെ അനുകൂല മുന്നേറ്റം ശക്തിപ്പെടുത്താനും വ്യാപാരം, ഊർജ്ജം, സാങ്കേതികവിദ്യ, സുരക്ഷ, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങി തന്ത്രപ്രധാന പങ്കാളിത്ത മേഖലകളിൽ പ്രത്യക്ഷ ഫലങ്ങൾ കൈവരിക്കാൻ ഇന്ത്യയും കാനഡയും ഒന്നിച്ച് പ്രവർത്തിക്കാനും ചർച്ചയിൽ ധാരണയായി. കൂടുതൽ സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും സുപ്രധാന പങ്കുവഹിക്കുന്നതായി മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രിയും വ്യവസായ വാണിജ്യ മന്ത്രിയുമായ കരേൽ ഹാവ്ലിചെക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിനും സംയുക്ത നിർമ്മാണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ലോകരാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാംസ്കാരിക ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും 50 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും അംബാസഡർമാരും പണ്ഡിതന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്യും. 1926 ഒക്ടോബർ 14 കൊൽക്കത്തയിൽ ഒരു കൂട്ടം ഇന്ത്യൻ പണ്ഡിതന്മാർ ചേർന്ന് രൂപീകരിച്ച ഗ്രേറ്റർ ഇന്ത്യ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് ധൊലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയനെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യാവസായിക നഗരങ്ങൾ ആദ്യം വളരുകയും പിന്നീട് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയുമാണ് പതിവ്. എന്നാൽ ഖമ്പ തുൾക്കടൽ തീരത്ത് ഒരു പ്ലോട്ട് പോലും വിൽക്കുന്നതിന് മുമ്പേ റോഡ്, ജലം, വൈദ്യുതി, ഇന്റർനെറ്റ് തുടങ്ങിയ സൌകര്യങ്ങൾ ഒരുക്കി നിർമ്മിക്കുന്ന അത്യാധുനിക സ്മാർട്ട് സിറ്റിയായ ധൊലേര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ്. രാജ്യത്തെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണശാലയും ഇവിടെയാണ് സ്ഥാപിക്കുന്നത്. ഒരു ആധുനിക ഉൽപാദന കേന്ദ്രമെന്ന നിലയിൽ ധൊലേര കൈവരിക്കുന്ന ദ്രുതഗതിയിലെ വളർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനം പ്രകടിപ്പിച്ചു. ചരിത്രപരമായ സമുദ്ര വാണിജ്യ പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നുവന്ന് ഇന്ത്യയുടെ ഹൈടെക് ഉൽപാദന മേഖലയിലെ ഭാവി വാഗ്ദാനമാകുന്ന ധൊലേര ദീർഘവീക്ഷണ ആസൂത്രണത്തിന്റെയും വികസിത് ഭാരതത്തിന്റെയും തിളക്കമാർന്ന സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു.
0: അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
1: കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും മെഡലുകൾ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയ കായിക താരങ്ങളെ ആദരിക്കാനും ജി വി രാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കാനുമായി യുവജനകാര്യ കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്പോർട്സ് നൈറ്റ് കേരളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പുരുഷ വിഭാഗത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം ട്രിപ്പിൾ ജമ്പിൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച എൽദോസ് പോളിന് സമ്മാനിച്ചു. വനിതാ വിഭാഗത്തിൽ ബാഡ്മിന്റൺ താരം ട്രീസ ജോളിനു വേണ്ടി മാതാപിതാക്കൾ പുരസ്കാരം ഏറ്റുവാങ്ങി. കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഡോക്ടർ പി ടി ജോസഫിനെ മുഖ്യമന്ത്രി സമ്മാനിച്ചു. മികച്ച കായിക പരിശീലകനായി അനൂപ് ജോസഫും മികച്ച കായിക അധ്യാപകനായി ഡോക്ടർ സദാനന്ദൻ സി എസ് സിയും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച കോളേജിനുള്ള പുരസ്കാരം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് നേടി. മന്ത്രി ഒ ജെ ജനീഷ് അധ്യക്ഷത വഹിച്ചു.
0: തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ പ്രവാസികൾക്ക് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് കേരള പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. കാസർഗോഡ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ സിറ്റിംഗിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. വൈശാലി ജില്ലയിലെ രാഘോപൂർ ദിയാറ മേഖലയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. 6 പേരെ രക്ഷപ്പെടുത്തിയതായി ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ തോണിയിൽ സഞ്ചരിച്ച കുട്ടികളാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. ദുരന്തത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരി അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി വീടുകളിലും സ്ഥാപനങ്ങളിലും സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് ഗണ്യമായി വർദ്ധിച്ചു. പുരപ്പുറ വൈദ്യുതി നിലയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കെ എസ് ഇ ബിയുടെ സേവാ സേതു ക്യാമ്പുകൾക്കും തുടക്കമായി. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സംസ്ഥാനത്ത് ഇതുവരെ 371,321 പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. സൌരോർജ്ജ പ്ലാന്റുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദനം 2,000 മെഗാവാട്ടായി ഉയർത്തുകയാണ് ലക്ഷ്യം. പി എം സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി ഒക്ടോബർ മാസം വരെ സംസ്ഥാനത്ത് 2,395 കോടി രൂപ സബ്സിഡിയായി അനുവദിച്ചിട്ടുണ്ട്. 1 കിലോവാട്ട് നിലയത്തിന് കേന്ദ്ര ഗവൺമെന്റ് 30,000 രൂപയും 2 കിലോവാട്ടിന് 60,000 രൂപയും 3 കിലോവാട്ടിന് 78,000 രൂപയുമാണ് സബ്സിഡി നൽകുന്നത്. വൈദ്യുതി ബില്ലിൽ ഗണ്യമായ കുറവും ഇതിലൂടെ ലഭിക്കുന്നു. കണ്ണൂർ സർക്കിളിൽ മാത്രം 2 മെഗാവാട്ട് വൈദ്യുതി വീടുകളിലെ സൌരോർജ്ജ നിലയങ്ങളിൽ നിന്നും ഗ്രിഡിലേക്ക് ലഭിക്കുന്നുണ്ടെന്നും 100 മുതൽ 140 മെഗാവാട്ട് ഉൽപാദനമാണ് ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നും കണ്ണൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പി കെ ബഷീർ പറഞ്ഞു.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് വൈകിട്ട് 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. കൊഴിഞ്ഞാമ്പാറ ശ്രാമ്പി ഉന്നതിയിലെ കാർത്തിക്, നവീൻ, സഞ്ജയ്, പ്രശാന്ത്, കതിരേശൻ, മണികണ്ഠൻ, സൂര്യപ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായതോടെ തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു. പത്മനാഭപുരത്തുനിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. നിരവധി ഭക്തരാണ് സരസ്വതി ദേവിയെ ദർശിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളിക്കുതിര വാഹനത്തെ കാണാനും പ്രാർത്ഥിക്കാനും നിരവധി ഭക്തർ എത്തുന്നുണ്ട്. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന് അർഹിക്കുന്ന ആദരം ലഭിച്ചില്ലെന്ന് പ്രഭാഷകനും ബി ജെ പി സംസ്ഥാന വക്താവുമായ ശങ്കു ടി ദാസ് പറഞ്ഞു. കോഴിക്കോട്ട് നവരാത്രി സർഗോത്സവം 3ാം ദിനം സർഗസംവാദത്തിൽ മലയാള ഭാഷാ പൈതൃകവും തുഞ്ചത്തെഴുത്തച്ഛനും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ദസറ ആഘോഷ പരിപാടിയിൽ നിന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പി ഒഴിവാക്കിയതായി ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആരോപിച്ചു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് കണ്ണൂർ ജില്ലക്കാരനായ സി സദാനന്ദൻ മാസ്റ്റർ എന്ന് കോർപ്പറേഷൻ ഭരണകർത്താക്കൾ ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനത്തോടെ സമാപിച്ചു. ബൃഹത് ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: ചേട്ടാ, നമ്മുടെ മുരിങ്ങടയത്തെ ശിവന്റെ മോൻ ഇവിടെ വന്ന് ചോദിക്കുവാ ഈ കടയിൽ എന്താ ഇലയപ്പം ഉണ്ടാക്കാത്തെന്ന്.
1: ഏത് മോൻ?
0: ശിവന്റെ രണ്ടാമത്തെ മോന്, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേർക്കന്.
1: എന്താ അവനിപ്പോ അങ്ങനെ ചോദിക്കാൻ കാര്യം?
0: അവന്റെ വീട്ടിലെ വട്ടേലൻ ഇപ്പൊ ഉണ്ടെന്ന്. പിച്ചിക്കൊണ്ട് വരാം, ഒരലക്ക് 20 പൈസ വെച്ച് കൊടുത്താ മതിയെന്ന്.
1: താനെന്താ പറഞ്ഞു വിട്ട്?
0: അയ്യോ, ഞാനെന്താ പറയാനാ? മുട്ടേന്ന് വിരിയുന്നതിന് മുമ്പ് അവന്റെ കച്ചവട കണ്ണു കണ്ടോ?
1: അതിനാ തന്തഗുണം എന്ന് പറയുന്നത്. ശിവനും ഇതേ പ്രായത്തിൽ പലതരം പണിയും ചെയ്തിട്ടുള്ളവനാ.
0: ഇപ്പൊ ശിവൻ സ്റ്റേഷനറി കച്ചവടം ചെയ്തങ്ങ് തെളിഞ്ഞില്ലയോ?
1: സ്റ്റേഷനറി എന്ന് പറയുന്നേ ഉള്ളു, ഹോൾസെയിൽ കടയിലുള്ളതിന്റെ 4-8 സാധനം അവന്റെ കടയിലുണ്ട്.
0: അത് ശരിയാ. ഏത് സീസണിൽ എന്ത് കച്ചവടം ചെയ്യണമെന്ന് അവൻ അറിയാം.
1: പറഞ്ഞു പോയിട്ട് വന്നപ്പോ ബസ് മുറി ഹെൽമെറ്റ് അവൻ മായിക്കൊണ്ട് വന്നായിരുന്നു. 2 ദിവസം കൊണ്ട് അത് വിറ്റ് തീർന്നു.
0: എന്നാലും ഞാഞ്ഞൂല് പോയിരിക്കുന്ന ആ ചെറുക്കൻ എന്നോട് പറയുവാ, എണ്ണപ്പലഹാരം കഴിക്കാത്ത ഒരുപാട് പേര് ഈ നാട്ടിലുണ്ടമ്മാവി. ഇലയപ്പം ഉണ്ടാക്കി വെച്ചാ ശരിക്കും കച്ചവടം നടക്കുമെന്ന്.
1: എടോ, ഞാൻ പറഞ്ഞില്ലയോ, ഈ പ്രായത്തില് ശിവൻ കാന്താരിമുളക് വെച്ച് ഇലയ്ക്കകത്ത് കൊണ്ടുവന്ന് ചന്ത കൊണ്ടുവന്ന് പൊറിഞ്ഞു വെച്ചോന്നാ.
0: ശിവന്റെ ഭാര്യ ഏതാണ്ട് മോശമാണോ? ആടും കോഴിയും താറാവും ഒക്കെ അവള് വളർത്തും. പിന്നെ വീട്ടിലും തയ്യലും ഉണ്ട്.
1: എനിക്കറിയാം, മിടുക്കി പെണ്ണാവള്.
0: അതാണ്ട് കടയുടെ മുമ്പ് വണ്ടി കൊണ്ട് വെക്കുന്നൊക്കെ കൊള്ളാം. ബാറ്ററി കാണാതെ പോയ പിന്നെ ഞങ്ങളെ പറയരുത്.
2: അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ്?
1: ഇടാ, ആരാണ്ടൊക്കെ ഇവിടെ വന്നിരുന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടാ സജി.
2: അമ്മാവാ പോലീസുകാർ തിരക്കി വന്നപ്പോഴും ആർക്കും കാര്യം പിടിയിട്ടില്ല.
0: എടാ, ഈ ചക്രപാണിക്ക് എന്തുവാ പണി?
2: അവൻ കുറച്ചാളേ നമ്മുടെ പുനലൂർ ഒരു ബാറ്ററി കടയിൽ ബാറ്ററിയുടെ പണി പഠിക്കാൻ നിന്നതാ, പിന്നീട് അതങ്ങ് നിർത്തി.
0: മോട്ടിക്കാൻ പഠിച്ചാ പിന്നെ ബാറ്ററിയുടെ പണി പഠിക്കുന്ന എന്തിനാ?
2: ഇപ്പൊ കൊല്ലത്തെ എങ്ങാണ്ട് ഒരു വർക്ക്ഷോപ്പിൽ നിൽക്കുവാണെന്ന് അറിഞ്ഞത്.
1: ഇവനാ ബാറ്ററി മോട്ടിച്ചതെന്ന് പോലീസുകാർ ഇങ്ങനെ പിടികിട്ടി.
2: അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ജീപ്പ് വന്ന് നിന്ന് അവനെ പിടിച്ചോണ്ട് പോയി. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ അവനെയും കൊണ്ട് നമ്മുടെ റിട്ടയർഡ് പട്ടാളക്കാരൻ രവീന്ദ്രൻ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുവന്നു.
1: അയാളുടെ വാഹനത്തിന്റെയും ബാറ്ററി അടിച്ചോണ്ട് പോയോ?
2: അമ്മാവനെന്താ, രവീന്ദ്രൻ ചേട്ടന്റെ തൊഴുത്തിനോട് ചേർന്നുള്ള മുറിയിലാ ചക്രവാണി മോഷ്ടിച്ച ബാറ്ററികളെല്ലാം കൊണ്ടുവച്ചിരുന്നത്.
0: എന്നിട്ടും റിട്ടയർഡ് പട്ടാളക്കാരൻ അറിഞ്ഞില്ലയോ? ദൈവമേ, അയാള് സർവീസിലിരുന്ന കാലത്തെ യുദ്ധം മരാഞ്ഞത് നമ്മുടെ ഭാഗ്യമായി പോയി.
2: അമ്മാവി, വർഷങ്ങളായിട്ട് രവീന്ദ്രൻ ചേട്ടന്റെ കുപ്പിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഈ ചക്രവാണിയാ.
1: അത് ശരി.
2: ആർക്കെപ്പോ സാധനം വേണമെന്ന് ചക്രവാണിയെ വിളിച്ച് പറഞ്ഞാ മതി, കൃത്യമായിട്ട് എത്തിക്കും. പക്ഷെ എവിടെ നിന്നാ കൊണ്ടുവരുന്നെന്ന് മാത്രം അവൻ പറയത്തില്ല.
1: പറയത്തില്ല. മുട്ടിച്ചോണ്ടുവരുന്ന ബാറ്ററികൾ വെക്കാൻ സ്ഥലം കൊടുക്കുന്നില്ലയോ?
0: രവീന്ദ്രന്റെ പോലീസുകാർ കൊണ്ടുപോയോ?
2: ദൂരെ മാറ്റി കിർത്തി ഏതാണ്ടൊക്കെ ചോദിച്ച്. രവീന്ദ്രൻ ചേട്ടൻ പറയുന്നത് റിപ്പയർ ചെയ്യാനാണെന്നാ ചക്രവാണി പറഞ്ഞു തന്നു. അവന്റെ വീട്ടിൽ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാ ഇവിടെ കൊണ്ടുവച്ചതെന്ന്.
0: ചിലപ്പോ ശരിയായിരിക്കും.
1: എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
2: ആരും വിശ്വസിക്കുന്നില്ല അമ്മാവാ.
0: രവീന്ദ്രന്റെ ഭാര്യ ഇതേ പറ്റി അറിഞ്ഞോ?
2: ഫസ്റ്റ് ആ ചേച്ചിക്ക് അവിടെ ഒരു വോയിസും ഇല്ല. പോലീസ് ജീപ്പ് പണിയാൻ കൊണ്ടിട്ട വർക്ക്ഷോപ്പിൽ നിന്ന് ജീപ്പിന്റെ ബാറ്ററി ആരാണ്ട് അടിച്ചോണ്ട് പോയി. വർക്ക്ഷോപ്പുകാരൻ പോലീസിൽ അറിയിച്ച് ചക്രവാണിയെ കുറിച്ച് സംശയവും പറഞ്ഞു.
1: അങ്ങനെ വരട്ടെ, അതാ അന്വേഷണം ഇത്ര ശക്തമായത്.
0: ചക്രപാണിയുടെ സഹോദരന്മാരാരും ഈ കേസിൽ ഇടപെട്ടില്ലയോ?
2: ആരും ഇടപെട്ടില്ല. അവരൊക്കെ ഈ വാർത്ത കേട്ടാട്ട് പോലും ഭാവിച്ചില്ല.
0: അതാ നല്ലത്. നാറിയവനെ ചുമന്നാൽ ചുമന്നവൻ നാറും.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ RJ സുമയാണ്. അപ്പോ എന്താല്ലേ, രാവിലെ എണീറ്റപ്പം കുറച്ച് കൊടമഞ്ഞും കുറച്ച് തണുപ്പും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ വന്ന് മഞ്ഞൊക്കെ മൂടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ അടുത്തിടയ്ക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിരുന്നു, നല്ലതായിരുന്നു കാണാൻ. അപ്പം രാവിലെ ഇങ്ങനെയൊക്കെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപൂർവങ്ങളിലപൂർവങ്ങളായിട്ട് ഈ കുടമഞ്ഞൊക്കെ നമ്മുടെ നാട്ടിലും സംഭവിക്കുന്ന ആണ് എന്നുള്ള രീതിയിൽ നമുക്കിതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. അപ്പം എന്താണെന്നല്ലേ, ഇന്ന് ഒക്ടോബർ 14 ബുധനായിട്ട് നമ്മൾ ഇന്ന് രാവിലെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭക്ഷണത്തെ കുറിച്ചാണ്. ഓരോ നാട്ടിലെ ഭക്ഷണവും ഭക്ഷണ രീതികൾ, ഭക്ഷണങ്ങൾ എങ്ങനെയാണ്, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ് അല്ലേ. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടമാണോ, എന്തൊക്കെ ടൈപ്പ് ഭക്ഷണങ്ങളാണ് നിങ്ങൾക്കിഷ്ടം, ഭക്ഷണം ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ കഴിക്കാറുള്ളത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? ഇന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നാഷണൽ ഡെസേർട്ട് ഡേ എന്ന് പറഞ്ഞൊരു ദിവസം കൂടിയാണ്. അതായത് നമ്മൾ ഈ ഐസ്ക്രീംസ്, ഫ്രൂട്ട് സലാഡ്സ് അത് ഇതൊക്കെ കഴിക്കത്തില്ലേ. അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പം ഭക്ഷണങ്ങളും ഭക്ഷണങ്ങളെ ചേർത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ 9544

തിരികെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർച്ചി സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തെ കുറിച്ചാണ് കേട്ടോ. അപ്പം ഏതൊക്കെ ടൈപ്പ് ഭക്ഷണമാണ് നിങ്ങൾക്കിഷ്ടം കഴിക്കാനായിട്ട്? ഇപ്പം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ വീട്ടിലുണ്ടാക്കുന്നവരുണ്ട്. ചിലപ്പം ചിലർ നമ്മൾ ഈ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം തന്നെയായിരിക്കും ചിലപ്പം രാത്രിയിൽ ആ ഒരു റൊട്ടീനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വളരെയധികം ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്, ഭക്ഷണത്തോട് അത്ര താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ മോസ്റ്റ്ലി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണല്ലേ. ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കാനായിട്ട് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? പ്രത്യേകിച്ച് നമ്മളുടെ മലയാളികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത്. പൊറോട്ടയും ബീഫും, നല്ല മുരിഞ്ഞ പൊറോട്ടയും അതേപോലെ തന്നെ ബീഫും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഈ കേരളം കഴിഞ്ഞ് അപ്പുറത്തോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഒക്കെ ആയിരിക്കും. അവർക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് അധികം ആരും കഴിക്കാറില്ല, നോർത്ത് ഇന്ത്യൻ ഫുഡ്സൊക്കെ ആരും അങ്ങനെ കഴിക്കാറില്ല എന്നൊക്കെ നമുക്ക് നേരത്തെ പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ പോകെ എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഈ ഡൽഹി നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ് വടാപ്പാവ്, നമ്മുടെ ഗുലാബ് ജാമുൻ, പിന്നെ അതേപോലെ തന്നെ പാനിപൂരി. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് വീക്ക്നെസ് ആണ്. ഇപ്പം നമ്മളുടെ നാട്ടിലും പാനിപൂരി വീക്ക്നെസ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അതേപോലെ തന്നെ അറേബ്യൻ ഫുഡ്സ്, നമുക്ക് ഇപ്പം റീസെൻ്റ്ലി അല്ല, കുറച്ച് നാളായി അറേബ്യൻ ഫുഡ്സ് നമ്മുടെ നാട്ടിലേക്ക് ഒരു കടന്നു വരവ് തുടങ്ങിയിട്ട്. അപ്പോൾ ആ അറേബ്യൻ ഫുഡ്സിനോട് താല്പര്യമുള്ള ആളുകളും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ, കുഴിമന്തി എന്ന് പറയുമ്പോൾ അവർ കമന്ന് അതിൻ്റെ പുറത്തോട്ട് കിടക്കും അല്ലേ. അപ്പോൾ ബ്രോസ്റ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അൽഫാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷവായി ആയിക്കോട്ടെ. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ഷവായി കഴിച്ചായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഇത് നിങ്ങളിതൊക്കെ ആരെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരും കൂടെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് നല്ല കറക്റ്റ് ഷെഡ്യൂളിൽ പോകുന്ന ആളുകളും നമ്മളുടെ ഇടയിലുണ്ട്. ചിലർ നാടൻ മാത്രമേ കഴിക്കത്തുള്ളൂ, ചിലർക്ക് ഇത്തരത്തിലുള്ള ഫുഡ്സിനോടൊന്നും താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവർക്കും പറയാം. അപ്പോൾ പെട്ടെന്ന് വിളിക്കുക 9544700912. ഇത് എന്റെ റേഡിയോ 91.2-ൽ ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
8: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ബോട്ടപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. നാളെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ പങ്കെടുക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാനിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, ഊർജ്ജം, സാങ്കേതികവിദ്യ, സുരക്ഷ, ജനങ്ങൾക്കിടയിലെ ബന്ധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹി പ്രഖ്യാപനം ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ യോഗത്തിൽ അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഭീകരവാദത്തെ ചെറുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് അംഗരാജ്യങ്ങൾ ആവർത്തിച്ചു. കൂടുതൽ സുരക്ഷിതവും വികസിതവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് പ്രാദേശിക സഹകരണം ശക്തമാക്കാനും മനുഷ്യക്കടത്ത്, ലഹരിമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ എന്നീ മേഖലകളിലെ കർമ്മ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാനും യോഗത്തിൽ ധാരണയായി. ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകൾ ശരിയായ ദിശയിലാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കണോമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാർ കരാറിനായി പ്രവർത്തിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും സാധിച്ചതായി ശ്രീ എസ് ജയശങ്കർ അറിയിച്ചു. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
9: The point we make to the Chinese is, look, if you want a normal relationship, if the rest of the relationship is to move, then it's common sense, it's a no-brainer that the boundary has to be stable, that we need peace and tranquility in the border areas. So as the border areas are settling down, and it has settled down to a great extent since 2024, the relationship commensurately is moving towards normalcy.
8: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്ത്യയുടെ ആഗോള സാംസ്കാരിക ബന്ധങ്ങൾ എന്നതാണ് പ്രമേയം. പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് പങ്കെടുക്കും. മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ ചൈന, ജപ്പാൻ, മംഗോളിയ, നേപ്പാൾ, ഇറാൻ തുടങ്ങിയ 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിലെ വൈശാലി ജില്ലയിൽ രാഘുപൂർ ദിയാര മേഖലയിലുണ്ടായ ബോട്ട് അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 13 പേർ മരിച്ചു. 6 പേരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. 20 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് ഏകദിന ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, ഓഫീസ് സ്ഥലത്തിന്റെ വിനിയോഗം മെച്ചപ്പെടുത്തുക, കെട്ടിക്കിടക്കുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കുക എന്നിവയാണ് ലക്ഷ്യം. ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുതിയ മാർഗരേഖകൾ പുറത്തിറക്കി. ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി എന്നീ 4 പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളോടൊപ്പം യോഗയെയും ഉൾപ്പെടുത്തിയാണ് സമഗ്ര രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ ആയുഷ് ചികിത്സാ രീതികളിൽ ഏകീകൃത സ്വഭാവം, ഗുണനിലവാരം, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സാ രീതികൾ എന്നിവ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ദേശീയ ആരോഗ്യ പരിപാലന സംവിധാനവുമായി ആയുഷ് ചികിത്സാ രീതികളെ കൂടുതൽ ആഴത്തിൽ സംയോജിപ്പിക്കാൻ ഈ മാർഗരേഖകൾ സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവച്ചു. രാജ്യത്തെ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ സേവിക്കാൻ സാധിച്ചത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാനാണ് രാജിയെന്ന് ശ്രീ എൽ മുരുകൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
8: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം പുരോഗമിക്കുന്നു. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി VD ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്തെത്തിക്കും. തുടർന്ന് ദേവികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 2nd ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് GV രാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാലക്കാട് മൂലത്തറയിൽ മനോദൌർബല്യമുള്ള യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 പേർ അറസ്റ്റിലായി. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നവേഷൻ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
0: കുട്ടികളിൽ ചെറുപ്രായം മുതൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാനും രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല, MSME മേഖല എന്നിവ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. സ്കൂളുകളിൽ സർഗാത്മകതയും നൂതനാശയ ചിന്താഗതിയും വളർത്തുന്ന അടൽ ടിങ്കറിംഗ് ലാബുകൾ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ, അടൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്ററുകൾ എന്നിവയാണ് ഈ ദൌത്യത്തിന് കീഴിലുള്ള പ്രധാന ആശയങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥകുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലാണ് പൂജയ്ക്കിരുത്തിയിരിക്കുന്നത്. സരസ്വതി ദേവിയെ ദർശിക്കാൻ നിരവധി പേരാണെത്തുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആരിശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിലെ വിവിധ ദേവീക്ഷേത്രങ്ങളിലും നവരാത്രി പൂജയ്ക്ക് തുടക്കമായി. പൂജവയ്പ് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുമായി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് സന്ദ്രഗച്ചി എക്സ്പ്രസ് ഈ മാസം 17 ഉച്ചയ്ക്ക് 1:45 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ബോട്ടപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഇത്തവണ ജോയ് വാലി ദീവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
5: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: തിരികെത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി സുമയ്യാണ്. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കുന്നവരാണ് അല്ലേ? അതായത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആരാണ് നമ്മളുടെ കൂട്ടത്തിലുള്ളത്? അപ്പം ഭക്ഷണപ്രിയരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം വിളിച്ച് പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത്? എത്തരത്തിലുള്ള ഭക്ഷണമാണ് നിങ്ങൾക്കിഷ്ടം? ഹോംലി ഫുഡാണോ അതോ അല്ലെങ്കിൽ മറ്റുള്ള ടൈപ്പ് ഫുഡ്സാണോ ഇഷ്ടം? എന്നൊക്കെ ഉള്ളെങ്കിൽ പെട്ടെന്ന് വിളിച്ചു പറയാം കേട്ടോ. പുതിയ പുതിയ ആഹാരങ്ങൾക്ക് നമുക്ക് പാകം ചെയ്യാനൊക്കെ പറ്റിയ പുതിയ പുതിയ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ടെങ്കിലും അതും പറയാം കേട്ടോ. നിങ്ങൾക്ക് പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഒക്കെ ട്രൈ ചെയ്ത് പരിചയമൊക്കെ ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് പറയാവേ. അപ്പം എന്താണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മളുടെ എനർജി നിലനിർത്തുക, നമ്മളുടെ ബോഡി നന്നായിരിക്കുക? ചിലപ്പോൾ നമ്മൾ ചിലർക്ക് ടെൻഷൻ വരുമ്പം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ടെൻഷൻ ഫ്രീ ഒക്കെ ആവുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: എല്ലാവിധ ആഹാരങ്ങൾ ഉണ്ടെങ്കിലും പഴയ ആഹാരത്തിനോടാണ് ഇപ്പോഴും താല്പര്യം. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാവിലെ കഞ്ഞി, പിന്നെ ഉച്ചയ്ക്ക് പഴയതുപോലുള്ള ഏതെങ്കിലും ഒരു ഐറ്റം കറിയോടുകൂടിയുള്ള ഊണ്, രാത്രിയിൽ എന്തെങ്കിലും ലഘുഭക്ഷണം, കഞ്ഞിയുടെ ഒരു അല്പഭാഗം, അതായത് ഏറിയാൻ ഒരു ഗ്ലാസ്. ഈ പിന്നെ ഇപ്പോള വെറൈറ്റി മോഡൽ ഫുഡുകളൊക്കെ കഴിക്കുന്നില്ല എന്ന് പറയാനൊക്കത്തില്ല, ലിറ്റിൽ അങ്ങനെ എങ്കിലും പഴയ ആഹാരത്തിനോടാണ് താല്പര്യം. ഇപ്പൊ പറഞ്ഞ ആഹാരം കഴിക്കുന്നതോടൊപ്പം നമുക്കൊരു ഊർജ്ജസ്വലത, ചിന്തിക്കാനുള്ള കഴിവ്, മറ്റേതെല്ലാം. പുതിയ ഫുഡ് കഴിക്കുമ്പോ എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്, കഴിച്ചു പോയ അന്നത്തെ ദിവസം പോയി, മത്തൻ അടിച്ചെവിടെങ്കിലും മാറിക്കിടന്ന് അങ്ങനെ
0: ചിന്തിക്കാനും. മേബി
1: ആ ചിലപ്പോ അതൊരു
0: ഭാഗമാണ് കൂടുതൽ കഴിക്കുമല്ലോ,
1: കിട്ടാതിരുന്ന് കിട്ടുന്നതല്ലേ. ചിലര് കഴിക്കുന്ന കണ്ടാ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതും വന്ന് കിടക്കുന്നതിന്റെ ഒരു ഭാഗം. പക്ഷെ നമ്മളെവിടെ പോയാലും പുതിയ ആയാലും മറ്റായാലും ഏതായാലും കഴിക്കാത്തായാലും എത്തായാലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറം കഴിപ്പേ ഇല്ല. കാര്യം അന്ന് കഴിച്ചു പോയ എല്ലാ കാര്യവും മുടങ്ങും.
0: ഇപ്പൊ അങ്ങനെ പറഞ്ഞാലും പുതിയ ഫുഡ്സിന്റെ കാര്യം പറഞ്ഞാലും ഇപ്പൊ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയിട്ട് ഒരു സദ്യ കഴിച്ച് തിരിച്ചു വന്നാലും നമുക്ക് നമ്മളിങ്ങനെ കുഴഞ്ഞു പോകത്തില്ലേ?
1: സദ്യ കഴിച്ചാലും ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ചോറോടുകൂടിയുള്ള ഉണ്ണുന്നതും, പിന്നെ ആദ്യം പരിപ്പിനോടുകൂടി ഒരു വട്ടം ചോറ് മേടിച്ച്, പിന്നെ സാമ്പാറിന്റെ കൂടെ മേടിച്ച്, അത് കഴിഞ്ഞ് രണ്ടു കഴിച്ച് പ്രഥമനും കുടിച്ച്, പിന്നെ പുളിശ്ശേരി കഴിക്കാനാണെന്നും പറഞ്ഞ് കുറച്ച് ചോറുകൂടെ മേടിച്ച് കഴിഞ്ഞ് പിന്നെ അവനെ എണ്ണീപ്പിക്കാനേ രണ്ടുപേരും വേണം.
0: ആ
1: ചോറ് കൊണ്ടാണ് അവസാനം വരെ ഉണ്ടോ
0: നമ്മള്. അത് ഇപ്പൊ പുതിയ ഫുഡ്സിന്റെ മാത്രം കുഴപ്പമല്ല, അത് നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുമ്പോ നമ്മള് അറിഞ്ഞു കഴിക്കണം എന്ന് നമ്മള് പറയത്തില്ല. അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോ നമ്മള് വയററിഞ്ഞും തന്നെ കഴിക്കണം കേട്ടോ. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പറയും, നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ വയറിൽ ഒരു ഒരു അംശം ഒന്ന് ബാക്കി നിർത്തിയിട്ട് വേണം നമ്മൾ ബാക്കി കഴിക്കാൻ. അതായത് വയർ ഫുള്ളാവുന്നത് വരെ നമ്മൾ കഴിക്കരുത് എന്ന് പറയാറുണ്ട്. അതായത് ഒരു അറ ബാക്കി ഇട്ടേക്കണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഒന്ന് ദഹിച്ച് ഈ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്ത് പോകണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കണം എന്ന് പറയും. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. സുമയക്കുട്ടി, സുഖമില്ലേ?
0: ഓ സുഖം സുഖം സുഖം.
2: മരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കല്ലേ, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക.
0: അത് എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെ ഭക്ഷണം കഴിക്കുന്നു, മരിക്കാൻ വേണ്ടി ആരും ഭക്ഷണം കഴിക്കത്തില്ല. അതിനകത്ത് എന്തെങ്കിലും കൂടെ ചേർത്താലേ ആരെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോത്തോളൂ.
2: അല്ല, മരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന പക്ഷെ നമ്മൾ അമിതമായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് പ്രശ്നം, നമ്മുടെ ഹെൽത്തിനുണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസുകളുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വാക്ക് പറഞ്ഞത്. അപ്പം പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കുക. അതായത് ടി വി മൊബൈൽ ഒന്നും കാണാതെ നമ്മൾ ഫുഡ് കഴിച്ചു നോക്ക്. വളരെ ലൈറ്റായിട്ട് ചോറെടുത്തിട്ട് നമ്മൾ എന്തോ ആ സമയത്ത് ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ചാൽ അത് വളരെ ടേസ്റ്റോടെ നമ്മൾ കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഹെൽത്തിന് നല്ല ഒരു നല്ലൊരിത് കിട്ടത്തുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ പഴഞ്ചോറാണ്.
0: പഴഞ്ചോറ്,
2: അതായത് എന്റെ കുഞ്ഞിലേ തൊട്ട് ഞാൻ, അതായത് ഒരു 5-6 വയസ്സായ സമയം തൊട്ട് എനിക്ക് പഴഞ്ചോറ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനത് മീൻ കറി വെച്ച ചട്ടിക്കകത്ത് രാത്രി ചോറൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കഴിക്കും. അതിപ്പോ എന്റെ മക്കൾക്കും ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് അന്നത്തെ കാലത്ത് അത് നല്ലൊരു ഹെൽത്ത് ആയിരുന്നു. പക്ഷെ ഇന്നങ്ങനെ ആരെങ്കിലും കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കഴിക്കാറുണ്ട്, എന്റെ വീട്ടിൽ ഞങ്ങൾ കഴിക്കാറുണ്ട്, എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയുമ്പോൾ പറയാൻ കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിച്ചേ പറ്റൂ. നമുക്ക് വേണ്ടാത്തതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. പിന്നെ നമ്മൾ അമിതമായിട്ട് വയറ് നിറയ്ക്കരുത്. നിറച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങൾ ഓരോ ദിവസവും നമ്മൾ തീരുമാനിക്കണം. ഈ ഫുഡിനകത്ത് ഇന്നത് കലർത്തണമെന്ന്. അപ്പം നമുക്ക് വേണ്ടുന്ന പ്രോട്ടീൻ എല്ലാം അതിന് തന്നെ കിട്ടും. ആഴ്ചകളിൽ പയർ പുഴുങ്ങി കഴിക്കാം, കടല, ഇതൊക്കെ ഒരുപാട് നല്ല ആഹാരങ്ങളാണ്. പിന്നെ ഫാസ്റ്റ് ഫുഡ് നമ്മൾ കഴിക്കത്തില്ലെന്ന് പറയത്തില്ല. സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കഴിച്ചേ പറ്റൂ. നമുക്ക് പല പല ഘട്ടങ്ങളിൽ ഇതൊക്കെ കഴിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അതിനെയും നമ്മൾ ചെയ്യാറുണ്ട്. ഫുഡ് നമ്മളിപ്പോ എല്ലാ ഫുഡും കഴിക്കത്തില്ല, ഇന്നതേ കഴിക്കത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജീവിതത്തിൽ നമ്മൾ ഏത് കാലഘട്ടങ്ങളിൽ അങ്ങോട്ട് പോകുന്നു, ചിലപ്പോൾ ഒരു യാത്രയിലായിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പല ഫുഡും കഴിക്കത്തില്ലെന്ന് പറഞ്ഞാലും നമ്മൾ ആ വിശപ്പ്, നമ്മുടെ മനുഷ്യന് ജീവിതത്തിലെ ഏറ്റവും വലുതാണ് വിശപ്പ്. പിന്നെ അവന് ജീവിതത്തിൽ കിട്ടുന്ന ദാനമായ സമ്പത്താണ് ആഹാരം. നമ്മളിന്ന് എത്ര കോടീശ്വരന്മാരായാലും എത്ര സമ്പന്നരായാലും കറക്റ്റ് സമയത്ത് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, നമ്മൾ നിരാശരാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫുഡ് സമൃദ്ധമാണ്, അത് ദൈവം ദാനമായി തരുന്നതാണ്.
0: അപ്പൊ നമുക്ക് അതായത് ഫുഡ് നമ്മൾ കഴിക്കേണ്ട രീതിയിൽ നമ്മൾ ഫുഡുകൾ കഴിക്കുക, അതായത് അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെച്ചതും അത് തന്നെയാണ്. എപ്പോഴും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഒരു ബാലൻസ്, ഒരു പോർഷൻ മാത്രം ബാലൻസ് നിർത്തിക്കൊണ്ട് നമ്മൾ ആഹാരം കഴിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പം അതാവുമ്പം കുറച്ച് നമ്മൾ ഇപ്പം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എല്ലാവരും പറയും അധികം ഫുഡ്സ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം കഴിക്കരുത്. കാരണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ മത്തടിച്ച് കിടക്കുന്ന പോലെ ചിലപ്പോൾ നമ്മൾ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങാനേ പാടില്ല. എപ്പോഴും ഒരു കാലി വയറ്, എപ്പോഴും ഒരു ഹാഫ് പോർഷൻ മാത്രമേ നമ്മൾ ഡിന്നറിൽ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിന്നർ കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ, അതായത് ഒരു 7 മണി 7:30 ആകുമ്പോഴേ നിങ്ങൾ ഡിന്നർ സ്റ്റോപ്പ് ചെയ്യുക. ബാക്കി ചെറിയ ചെറിയ എന്തെങ്കിലും ചെറിയ ലഘുഭക്ഷണമോ കാര്യങ്ങളോ മാത്രം കഴിക്കുക എന്നുള്ളത്. അതാകുമ്പം കിഡ്നിക്ക് ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് പോകാനും അതേപോലെ തന്നെ നമുക്ക് രാവിലെ സുഖമായിട്ട് ബാത്റൂമിൽ പോകുക അല്ലെങ്കിൽ മറ്റ് പ്രാഥമിക കർമ്മങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും വളരെയധികം സുഖമായിട്ട് നമുക്ക് ബാത്റൂമിൽ പോകാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അതർവൈസ് എന്ന് പറഞ്ഞ പറ്റുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മൾ വേസ്റ്റേജ് പ്രോഡക്റ്റ്സ് നമ്മൾ പുറന്തള്ളുന്ന ഒരു ഭാഗമുണ്ടല്ലോ, വളരെയധികം ബുദ്ധിമുട്ട് ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് കേട്ടിട്ട് നമുക്ക്, അതായത് അയ്യോ അപ്പം എനിക്ക് ഇനി ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഞാൻ അധികം കഴിക്കണ്ടേ, ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിക്കണ്ട എന്നല്ല, ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിക്കണം, പക്ഷേ അതിനനുസരിച്ച് മാത്രമേ കഴിക്കാവൂ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ, 9544-7000-9121. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ട് വരെ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.
3: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എൻ്റെ റേഡിയോ 91.2.

0: തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർച്ചി സുമയാണ്. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഭക്ഷണം കഴിക്കാനും കഴിപ്പിക്കാനും അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ നമ്മളുടെ ചുറ്റിനുമുണ്ട് അല്ലേ. അപ്പം ഈ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് കൂടുതൽ അറിയാൻ നല്ല അടിപൊളി കുക്കുകളൊക്കെ നമ്മളുടെ ഇടയിൽ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് വിളിച്ചോളൂ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം മോളെ.
0: നമസ്കാരം
1: മോളെ. എങ്ങനെ അങ്ങ് വിട്ടാരൊക്കത്തില്ലല്ലോ.
0: എന്താ
1: മോള് പുതിയ ഭക്ഷണം?
0: ഓ അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് എപ്പോഴും പുതിയ ഭക്ഷണം കഴിക്കാനായിട്ട്
1: മനസ്സിലായി. നമ്മളെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഫുഡിന്റെ കാര്യവും ഹെൽത്തിന്റെ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് കഴിച്ച ഫുഡ് ചീനി മത്തിച്ചാറ്, അത് എത്ര കഴിച്ചാലും ഹെൽത്തിക്ക് ഒരു കുഴപ്പവും. അന്നെന്ന് പറയുന്ന ഇന്ന് കഴിക്കുന്ന ആഹാരത്തിനേക്കാളൊക്കെ ഏറ്റവും ഗുണമുള്ളതാ. നമ്മുടെ പിന്നെ ഒരു നേരത്തെ ആ മത്തിച്ചാറും ആ ചീനിയും എല്ലാം കൂടി തിന്നു കഴിയുമ്പോ നമ്മുടെ ഹെൽത്തിക്ക് എന്താണ് നമുക്ക് കിട്ടുന്ന ആ ഒരു നല്ല നല്ല നല്ല പോഷകാഹാരങ്ങൾ എല്ലുന്നതിനേക്കായി ഏറ്റവും നല്ലത്. ഇന്നെന്ന് പറയുന്ന എന്തൊരുക്കി കൊടുത്താലും കുഞ്ഞുങ്ങൾക്ക് വേണ്ട. ഒരു വീട്ടിൽ തന്നെ 4 സൈസ് പലഹാരങ്ങളുണ്ട്. ഞങ്ങളൊക്കെ എന്ന് പറയുന്ന പലഹാരങ്ങൾ കാണുന്നത് ഓണത്തിനോ ദീപാവലിക്കോ ഒക്കെ. അത് ഉറക്കമില്ലാതെ തലേന്നേ ഇരിക്കും, പിറ്റേന്ന് അത് ഉണ്ടാക്കി തന്ന് തിന്നാനും. ആ ഒരു കാലമായിരുന്നു. ഞങ്ങൾക്ക് രോഗങ്ങളോ മറ്റൊന്നുമില്ല. ഇന്നെന്ന് പറയുന്നത് ഒന്നും വേണ്ട. ഈ ഊണിന്റെ കറി തന്നെ എന്തുവാന്ന് മോക്കറിയാവോ? എന്തുവാ? വിശപ്പ്. വിശപ്പുണ്ടെന്ന് വരി എല്ലാ ആഹാരവും കഴിക്കും. അന്ന് ഒരു സൂചി കുത്താൻ ഇടം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വരെ വരുത്തി ഇന്ന് വയറ് നിറയ്ക്കുന്നവരായിരുന്നു. ഇന്ന് 4 സൈസ് കഴിച്ചു കഴിയുമ്പോ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വേണ്ട. അവർക്ക് എന്തെല്ലാം അവർക്ക് കൊടുത്താലും അവർക്ക് വേണ്ട. അത് എൽപിക്ക് പിടിക്കത്തില്ലെന്ന് പറയുന്നു. ഇന്ന് ഒരു നേരത്തെ ഒരു പ്രാവശ്യം ഒരു കല്യാണ പന്തലിൽ ചോറിട്ട് പച്ചമോര് വരെ കഴിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് 4 പ്രാവശ്യം ചോറിട്ട് വില്ലും. ഞങ്ങളുടെ എൽപിക്കൊന്നും ഒരു കുഴപ്പമില്ല. ആർത്തിയേറിയ കാലത്ത് കഴിച്ച ആഹാരങ്ങള് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. പിന്നെ എന്റെ ഇപ്പോഴത്തെ ഫുഡിന്റെ ആഗ്രഹം പറയുവാണെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതിൽ ഒരു ഷാർജ കുടിക്കണം, പിന്നെ ഒരു കുഴിമന്തി കഴിക്കണം. എനിക്കല്ലാതെ ഒരാഗ്രഹം.
0: ഈ വന്ന ആളും പുതിയ ഫുഡിന്റെ ആളാണ്.
1: എനിക്കെന്നാൽ അത് പിന്നെ സ്വാതിമോള് വാങ്ങിച്ചോണ്ട് തരികയും ചെയ്തു. ഞാനിത് പറഞ്ഞപ്പോ അങ്ങനെയും കഴിച്ചു. എനിക്കല്ലാതെ പുറത്ത് ഒരു ഭക്ഷണവും എനിക്ക് വേണ്ട. എനിക്കിച്ചിരി മുളകയമ്പന്തിയും കഞ്ഞിയോ പഴങ്ങിഞ്ഞോ ഇതൊക്കെ കിട്ടാമെങ്കിൽ ഇന്ന് എനിക്ക് ഏറ്റവും വലിയ തൃപ്തിയായ ഒരു ആഹാരമാണ്.
0: അപ്പൊ നമ്മുടെ പഴയ ഭക്ഷണം കഴിച്ചിരിക്കുന്നതിനോടൊപ്പം പുതിയ ഭക്ഷണങ്ങളും കഴിക്കുന്നതും ട്രൈ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളുടെ ഇടയിലുണ്ട് കേട്ടോ. അപ്പം അത് വലിയൊരു ഇതാണ്. കാര്യം നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത് ഒരു പ്രാവശ്യം കഴിച്ചു അല്ലെങ്കിൽ ഇടവിട്ട് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ പറയുന്ന നമ്മള് പുതിയ തലമുറയാണ് എന്ന് വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് കപ്പയും മീൻകറിയാണ്. നല്ല വേവിച്ച ചീനിയും അതേപോലെ തന്നെ നല്ല മത്തിമുളകിട്ടതോ അല്ലെങ്കിൽ നല്ല ഒരു മീൻ മുളകിട്ടതോ പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരും. മീൻ മുളകിട്ടതോ ഒക്കെയാണെന്നാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് അത് തന്നെയാണ് കേട്ടോ. നല്ല വേവിച്ച ചീനിയും മീൻകറിയും ചോറും സാമ്പാറും ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഫേവറേറ്റ് കാര്യങ്ങൾ അത് ഇത് എല്ലാം കാണും. അപ്പോൾ പണ്ടൊക്കെ ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നല്ല വിശപ്പിരിക്കുന്ന സമയത്ത് ആ നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നും നോക്കാതെ എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഓരോ ആംഗിളിലൊക്കെ ഇട്ടിട്ട് സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക, ഇങ്ങനത്തെ ഉള്ള കാര്യമാണ്. ഞാനതിനോട് ഏറ്റവും കൂടുതൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരാളാണ്. എനിക്ക് ഫുഡ് നമ്മൾ ഒരു ആംഗിളിൽ വെച്ച് ഫോട്ടോ എടുത്ത് നമ്മളത് സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി ഇട്ട് ബാക്കിയുള്ളവരെ കാണിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ പേഴ്സണലി താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. ആരാണെങ്കിലും ആ റേഡിയോയുടെ അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കാമോ?
2: ഹലോ.
0: ആ റേഡിയോയുടെ അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കാമോ? ആ റേഡിയോയുടെ അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കാമോ?
2: മത്തിക്കറിയുടെയും ചീനിയുടെ ഒക്കെ
0: അത് കണ്ടിട്ട് വിളിച്ചതാ.
2: ഞങ്ങൾക്ക് മത്തിയാണ് കിട്ടിയത്.
0: അപ്പം മത്തി എങ്ങനെ വെക്കാനാണ് പ്ലാന്?
2: മുളക്
0: ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കാമോ? ആ അപ്പൊ മത്തി എങ്ങനെ വെക്കാനാണ് പ്ലാന്?
2: മുളക് കറി വെക്കാൻ
0: അത് കൊടംപുളി ഇട്ട് വെക്കുകയാണോ? കൊടംപുളി ഇട്ട് വെക്കാണ്. അപ്പം ചീനിയും കൂടെ വാങ്ങും, കപ്പയും കൂടെ വാങ്ങും.
2: കപ്പ വാങ്ങിച്ചില്ല, എനിക്ക് ഷുഗറാണ്. പിന്നെ എനിക്ക് ജോലിക്ക് പോണം, രാവിലെ സമയമില്ല.
0: ആ അപ്പം വൈകുന്നേരം വരുമ്പോ ഇത്തിരി കപ്പ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഇത്തിരി കപ്പ പുഴുങ്ങിയോ അല്ലെങ്കിൽ കപ്പ വേവിച്ചോ അങ്ങനെ വല്ല വാക്ക്?
2: വൈകുന്നേരം നമ്മുടെ പുതിയ
0: ആ പുതിയ കാവിന്ന് തന്നെ വാങ്ങാൻ വേണ്ടിട്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതിന്റെ കൂടെ എന്താണ് കോമ്പിനേഷൻ ആയിട്ട് പോകുന്നത്? കപ്പയും മീൻകറിയും മാത്രമല്ലാതെ
2: മീൻകറിയുടെ കൂടെ ഞാനിപ്പോ കോവയ്ക്ക മേടിക്കും വരട്ടി.
0: ആ
2: കറി
0: വെക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ട ഫുഡിനെ പറ്റിയിട്ട് പറയുമ്പം ഇങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ സജഷൻസ്. ഇപ്പം എന്റെ സജഷൻ തന്നെ വന്നപ്പോ തന്നെ കണ്ടില്ലേ, നമുക്ക് അടുത്ത ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ നന്ദി ചേച്ചി. അപ്പോ നമുക്ക് അതാണ് നമുക്ക് ഈ ഇഷ്ടപ്പെട്ട ഫുഡുകളെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ചിലവർ അതേ ഭക്ഷണമായിരിക്കും ചിലപ്പോൾ വാങ്ങുന്നത്, ചിലപ്പം മറ്റുള്ള സാധനങ്ങളായിരിക്കും വാങ്ങിക്കൊണ്ട് വരുന്നത്. കണ്ടതാണ്ട് കണ്ടില്ലേ, പെട്ടെന്ന് കപ്പയുടെയും മീൻകറിയുടെയും കാര്യം പറഞ്ഞപ്പോൾ മത്തി അവിടെ എത്തി, മത്തി അവിടെ വന്നു. അപ്പം അടുത്ത ഇനി അടുത്ത ആരുടെ വീട്ടിലാണ് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ.
0: ഹലോ,
3: നമസ്കാരം.
0: നമസ്കാരം.
3: അപ്പൊ നമുക്ക് എല്ലാ മീനും ഇഷ്ടമാണ്. അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണ മാ
0: മറ്റുണനെ. ഇത് ആരാണ് വിളിക്കുന്നത്?
3: ഇത് സന്തോഷ് കരുതാപ്പള്ളി വെളുത്തുമണൽ.
0: ഓക്കെ, എന്താണ് ഇന്ന് വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത്? എന്താണ് ഭക്ഷണം ഇന്ന് വീട്ടില്? രാവിലെ
3: ഇന്ന് രാവിലെ അപ്പവും നമ്മളെ ഇടിച്ചമ്മന്തിയും ഉഴുന്നമ്മന്തിയും ഒക്കെ ഉണ്ട്.
0: ഉണ്ട്. അതിന്റെ കൂടെ എന്താ കഴിക്കാൻ? എന്താ?
3: അപ്പമാണ്.
0: അപ്പമാണ്. ആ ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ?
3: എനിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാ എനിക്ക് ചമ്മന്തിയും ഉണക്കമീനും ചോറും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഖുശാലായിട്ട് ഉണ്ണും.
0: ഓ, ചമ്മന്തി ഉണക്കമീനും ചോറും ഒക്കെ ആണെങ്കിൽ നമ്മള് ഖുശാലാണ് അല്ലേ. ഒരിച്ചിരി അച്ചാറും ഒരിച്ചിരി പച്ചമോരും കൂടെ ആണെങ്കിലോ?
3: ഓ, അത് അതും അടിപൊളിയാ.
0: അടിപൊളിയാ. ഓക്കെ.
3: അപ്പം ലഘുവായിട്ടുള്ള ഭക്ഷണമൊക്കെ ആണെന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടം,
0: ഏറ്റവും കൂടുതൽ ഇഷ്ടം.
3: അല്ല, വാരി വലിച്ചുള്ള ആഹാരങ്ങളൊക്കെ ഉള്ള പരിപാടിയൊന്നും ഇല്ല.
0: അപ്പൊ പിന്നെ ഇപ്പൊ ഈ പുതിയ തലമുറയില് മന്തി നമ്മുടെ ആ ഒരു സംഭവമൊക്കെ ഇഷ്ടമാണോ? മന്തി
3: അതൊക്കെ ടേസ്റ്റ് നോക്കും. എന്റെ
0: ടേസ്റ്റ് നോക്കാൻ അതൊക്കെ ഇഷ്ടമാണല്ലേ. അപ്പൊ അത് കഴിക്കാറുണ്ട്? കഴിക്കാതെ എന്തായാലും അതിന്റെ ടേസ്റ്റ് മനസ്സിലാവില്ല.
3: അങ്ങനെ കഴിക്കത്തില്ല.
0: അപ്പൊ കഴിക്കും.
3: സുഖമില്ലാതിരിക്കുക, സ്റ്റോക്ക് വന്നിരിക്കുക.
0: ഓക്കെ,
3: 9 വർഷമായി സ്റ്റോക്ക് വന്നിരിക്കുക. പിന്നെ ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ എണ്ണിച്ച് നടക്കുന്ന ഓടുന്ന ആളാന്ന് വിചാരിക്കും.
0: ഓക്കെ, അങ്ങനെ അങ്ങനെ അങ്ങനെ തന്നെ പറ്റട്ടെ. അങ്ങനെ തന്നെ ആ ഒരു ആർജവത്തോടുകൂടി തന്നെ ഇരിക്കട്ടെ. ഓടി നടക്കാനുള്ള ആ ഒരു ഊർജ്ജസ്വലത നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് അല്ലേ. ഉണ്ട്. അപ്പൊ അത് അത് നടക്കും, അതെന്തായാലും തീർച്ചയായിട്ടും അത് നടക്കും, ഓടി നടക്കുക തന്നെ ചെയ്യും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പഴഞ്ചോറ് എന്ന് പറയുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ചേട്ടാ കേട്ടോ.
3: നമ്മുടെ സാധാരണ തരത്തില്ല മേടിച്ച്.
0: ആ അല്ല, പഴഞ്ചോറെന്ന് പറയുന്നത് ഏറ്റവും, അത് പറയാൻ വിട്ടുപോയി, പഴഞ്ചോറ് എന്ന് പറയുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് കരുതുന്നത്. നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഒരു സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വാനിഷ് ചെയ്ത് പോയൊരു സാധനമാണ് ഈ പഴഞ്ചോറ് എന്ന് പറയുന്നത്. ആർക്കും പഴഞ്ചോറിനോട് അത്ര വലിയ കമ്പവും കാര്യങ്ങളും ഇല്ലാത്ത ഒരു സമയമായിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വയറിനെ ഏറ്റവും കൂടുതൽ പരിപാലിക്കുകയും ഏറ്റവും കൂടുതൽ നന്നാക്കുകയും ചെയ്യുന്നൊരു സാധനമാണ് പഴഞ്ചോറ്. കാര്യം പഴഞ്ചോറിന്റെ ലഭ്യത ഇപ്പോൾ നമ്മുടെ ബോളിവുഡ് വരെ എത്തിയിട്ടുണ്ട്. ബോളിവുഡ് വരെ എത്തി അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ബോളിവുഡ് ആക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട്, ബോളിവുഡ് സിനിമാ നടന്മാർ സംസാരിക്കുന്നുണ്ട്, നടിമാർ സംസാരിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ വയറിന്റെ, നമുക്ക് എവിടെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ ബ്ലോട്ടിംഗ് എന്ന് പറയും, നമ്മുടെ ഈ ഗ്യാസ് കയറി ഇങ്ങനെ കുന്നുകൂടി കിടക്കുക എന്ന് പറയുന്നത്, ഇതിനെയൊക്കെ ഫുള്ളായിട്ട് പുറന്തള്ളാനായിട്ടുള്ളൊരു കാര്യമാണ് ഈ പഴഞ്ചോറ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഈ പഴഞ്ചോറിനകത്ത് നമ്മൾ ചെറിയുള്ളി, മുളക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചേർത്ത് പച്ചമോരുമായിട്ട് കഴിക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര വയറിന് ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ പഴഞ്ചോറ് നമ്മൾ വണ്ണം വെക്കും എന്നുള്ളൊരു കാര്യം കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഒരുപാട് അങ്ങ് നമ്മളീ പറഞ്ഞ പോലെ ചോറ് എന്ന് പറയുന്ന ഒരു എമൗണ്ടിന് മാത്രം എടുത്തിട്ട് ബാക്കി നിങ്ങൾ ഈ പഴഞ്ചോറ് ഒന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കണം കേട്ടോ. ഞാൻ പഴഞ്ചോറ് കഴിച്ചിട്ടില്ല ഇതുവരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അയ്യോ ഇങ്ങനെ ആണ് എന്ന് വിചാരിക്കരുത് കേട്ടോ. പഴഞ്ചോറ് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ, അത് അത്രയ്ക്കേറെ ഗുണങ്ങൾ ഉള്ള ഒരു കാര്യം തന്നെ ആയിട്ടാണ് പഴഞ്ചോറിനെ നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ അതൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. കാര്യം ഓരോ നമ്മൾ ഈ പച്ചമോരിന് എത്രത്തോളം ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
4: ഹലോ സുമയ്യ, നമസ്കാരം.
0: നമസ്കാരം.
4: ഞാൻ എടക്കുളങ്ങരയെന്ന് സുലേഖ.
0: ആ പറഞ്ഞോളൂ.
4: എനിക്ക് ഇഷ്ടം ഇത് ഇപ്പൊ മോള് പറഞ്ഞതുപോലെ തന്നെ മത്തിക്കറിയും നല്ല വേവിച്ച ചീനിയും പിന്നെ ഈ ചമ്മന്തിയും മോരും ഉണക്കമീനും ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലത്. ഇച്ചിരി നല്ല രീതി ഇച്ചിരി ചോറ് കഴിക്കാൻ പറ്റും.
0: ചോറ് കഴിക്കാൻ പറ്റും. ആ അപ്പൊ ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് തന്നെയാണോ?
4: ആ അത് തന്നെ. ഞാൻ ഈ ഇറച്ചി അങ്ങനെയൊന്നും, എനിക്ക് വയറ്റിന് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇറച്ചികളൊന്നും കഴിക്കാറില്ല. പച്ചക്കറിയാ കൂടുതലും.
0: ആ കൂടുതലും പച്ചക്കറി തന്നെയാണ് കഴിക്കുന്നത്. ആ പച്ചക്കറിയിൽ ഏത് എന്ത് കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
4: ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ ഈ അവിയലും വെക്കും, രസം വെക്കും. അങ്ങനെയൊക്കെയാ ഞാൻ. വയറ്റിന് വലിയ പ്രശ്നമാ. എന്നാലും ഡോക്ടറോട് ചോദിക്കാമെന്ന് പറഞ്ഞതില് സ്വാതിയായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഒത്തിരിയും വട്ടം വിളിച്ച് ഈ വയറ്റിന്റെ പ്രശ്നം മാറാത്ത എന്താണെന്ന് ചോദിക്കാൻ, പക്ഷെ എടുത്തില്ല.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്ക് അത്രയും പാസഞ്ചർ അല്ലെങ്കിൽ അത്രയും കോൾസ് ഒക്കെ വരുന്ന സമയത്ത് ചില കോൾസുകളൊക്കെ വിട്ടു പോകുന്നതാണ് കേട്ടോ, അല്ലാതെ വേറെ കാര്യമല്ല. അപ്പോൾ നമുക്ക് ഇപ്പം ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞില്ലേ, ബിരിയാണി പറഞ്ഞു, മീൻ പറഞ്ഞു, കപ്പ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു ടൈപ്പ് ആൾക്കാരുണ്ട് വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാർ കേട്ടോ, വെജീസ് മാത്രം കഴിക്കുന്ന ആളുകളുണ്ട്, വെജിറ്റബിൾസിനോട് മാത്രം പ്രിയമുള്ള ആൾക്കാർ. അവർ ഈ നോൺ വെജുകാരെ അടുപ്പിക്കത്തില്ല. അങ്ങനെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? വെജിറ്റേറിയൻസ് വെച്ച് വെറൈറ്റി ഐറ്റംസ്, വെജിറ്റേറിയൻ വെറൈറ്റീസ് ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. 9544704912 എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു പാസഞ്ചർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം. കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: തിരികെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ ടൈപ്പ് ഭക്ഷണം, എന്ത് ടൈപ്പ് ഭക്ഷണം, നിങ്ങളുടെ ഫേവറേറ്റ് ഭക്ഷണം, ഇഷ്ടപ്പെട്ട് കുക്ക് ചെയ്യാനായിട്ട് തോന്നുന്ന ഭക്ഷണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം, എങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ വേർതിരിച്ച് നമുക്ക് പോകാം. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും? ചോറായിരിക്കും അല്ലേ. എല്ലാവർക്കും ചോറിനോടൊരു താല്പര്യമുള്ള ആളുകളായിരിക്കും നമ്മളുടെ ചുറ്റിനുള്ളത്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: പറഞ്ഞോളൂ ചേട്ടാ.
1: പാട്ട് വെക്കുന്ന ആളാരാ അവിടെ?
0: ഇവിടെ പാട്ട് വെക്കുന്നത് ശരത്തേട്ടനാണ്.
1: പ്രത്യേക താങ്ക്സ് ഉണ്ട്. നല്ല നല്ല പാട്ടുകൾ,
0: നല്ല നല്ല പാട്ടുകൾ. ഓക്കെ, പറയേക്കാം.
1: പിന്നെ ഭക്ഷണം, ഇപ്പോഴത്തെ കാലത്ത് വളരെ എന്താ പറയാ, ആരോഗ്യത്തിന് ഒട്ടും വേണ്ടാത്ത സാധനങ്ങളാ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരാള് പറഞ്ഞത് ഇങ്ങനെ ഈ രാത്രി 8 മണിക്ക് ശേഷം ഹോട്ടലുകളെല്ലാം നിരോധിക്കുകയാണെങ്കിൽ 1 വർഷത്തിനകം ആ പ്രദേശത്തെ ആശുപത്രികളെല്ലാം അടയ്ക്കുന്ന പറഞ്ഞു. കാരണം രോഗികളെ കിട്ടാതെ.
0: രോഗികളെ കിട്ടാതെ.
1: അതെ അതെ. കാരണം നമ്മൾ ഈ രാത്രി എന്ത് കഴിക്കണം എന്നുള്ളതല്ല, അത് ഏത് സമയത്ത് കഴിക്കണം എന്നുള്ളതാണ് വലിയൊരു വിഷയം. കാരണം നമ്മുടെ ശരീരം, ഇപ്പൊ നമ്മള് വെള്ളം തന്നെ കുടിക്കുന്ന ദാഹത്തിന്, ആഹാരം തന്നെ കഴിക്കണ അതറിയില്ല. അത് നാക്കിന് രുചി മാത്രം മതി. ഉള്ളിൽ പോയിട്ട് ഇവൻ എന്താ ചെയ്യുന്നത്, അത് എത്രത്തോളം ദുരന്തങ്ങൾ നമ്മുടെ അവയവങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അത് നമ്മളെ ആ മുന്നോട്ടുള്ള ജീവിതത്തെ എത്രത്തോളം അത് ബാധിക്കും, നമ്മളെ ബാധിക്കുന്നതിന്റെ കൂടെ നമ്മുടെ കുടുംബത്തെ ബാധിക്കും എന്നുള്ള ചിന്തയൊന്നും ഇല്ല. തിന്നണ നേരത്ത് ആ ഒരു സെക്കൻഡുകളുടെ ആ ഒരു നാക്കിലേക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് മാത്രം അവർക്ക് മതി. അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കി, ഈ അതുപോലെ എണ്ണ പലഹാരങ്ങൾ കഴിക്കരുത് എന്ന് പറയും നമ്മള്, പക്ഷെ പറഞ്ഞ ആരും കേൾക്കില്ല. അതിന് വേറെ ഫ്രൂട്ട്സ് കഴിക്കുക പറയും. ഈ എന്താ പറയാ, കാലചക്രം ഈ കറങ്ങിത്തിരിഞ്ഞ് വരും. പറഞ്ഞ പോലെ എണ്ണക്കട്ടി കഴിച്ച് ആശുപത്രി അഡ്മിറ്റ് ആയി, അവരെ കാണാൻ ബന്ധുക്കൾ വരുമ്പോ ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുക്കും, എന്നിട്ട് ഈ രോഗി ആ ഫ്രൂട്ട്സ് കഴിക്കും, എന്നിട്ട് ഈ എണ്ണക്കടി വാങ്ങിക്കൊടുത്ത ബന്ധുക്കൾ വെളിയിൽ പോയി എണ്ണക്കടി വീണ്ടും കഴിക്കും. ഓക്കെ, ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയുമ്പോ കേൾക്കാതെ ഇതിങ്ങനെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ അൺടൈമിലുള്ളൊരു ഭക്ഷണമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഈ പറഞ്ഞ പോലെ ശരീരത്തിന് വേണ്ടതാണോ നോക്കിയിട്ട് കഴിക്കുക. ഇന്ന് എന്താ പറയാ, തെരഞ്ഞു പിടിച്ച് വിഷം വാങ്ങി കഴിക്കുക ആള്, എന്തൊരു കഷ്ടവും നമുക്ക് ആലോ, പൈസയും പോകുന്നുണ്ട്, ആശുപത്രിയും പോകുന്നുണ്ട്, ആരോഗ്യം പോകുന്നുണ്ട്. ഡോക്ടർ പറയുക ഒരാളോട്, രാത്രി പൊറോട്ട കഴിക്കുന്നത് നല്ലതല്ല ശരീരത്തിന് കേടാ. അപ്പൊ രോഗി പറയെ, സാറേ ഈ വയറിനറിയോ ഇത് രാത്രിയാണെന്നുള്ളത്.
0: അപ്പൊ നമ്മള് പറഞ്ഞു വരുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് അത്രത്തോളം ശ്രദ്ധിച്ചു വേണം എന്നുള്ളതാണ്. ചിലർക്ക് ചില ഭക്ഷണങ്ങൾ അലർജി അതേപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. ചിലർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പം ശ്വാസമുട്ടൽ ഉണ്ടാവാറുണ്ട് അല്ലേ. അതായത് ശ്വാസം ഈ നമ്മുടെ എന്തൊക്കെയാണ്, നമ്മുടെ ഈ കൊഞ്ച്, ഞണ്ട്, കക്ക അങ്ങനെയൊക്കെയുള്ള ഓവർ, ചിലപ്പോൾ ചിലർക്ക് കാൽസ്യം കുറച്ച് കൂടുതലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ ഓവർ കാൽസ്യം ഒക്കെ ആകുമ്പോഴത്തേക്ക് ചൊറിച്ചിലും കാര്യങ്ങളും, അലർജീസ്, ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ട്. ഈ പാനിക് അറ്റാക്സ് ഒക്കെ ഉണ്ടാകുന്ന ആളുകളുണ്ട്. ചിലതിപ്പോൾ നട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ അലർജി ഇട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് ഒക്കെ വേണം കഴിക്കാൻ കേട്ടോ. അപ്പം അത് ചിലർക്കുണ്ട്. ഈ അടുത്തുള്ള ആളുകൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റൂ എന്നുള്ളൊരു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇങ്ങനെ ഭക്ഷണത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നല്ല ആളുകൾ, നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണ പ്രിയരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
0: പറഞ്ഞോളൂ ചേച്ചി, എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം?
2: ഫുഡ് എപ്പോഴും നമ്മളെ നമ്മുടെ വീട്ടിൽ സാധാരണപ്പെട്ട ആളുകളായത് നമ്മൾ എപ്പോഴും ചോറാണ് കഴിക്കുന്നത്.
0: ചോറാ, എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാവരുടെയും വീട്ടിൽ, ഇവിടെ വിളിക്കുന്ന എല്ലാ, ഇവിടെ വിളിക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആയിക്കോട്ടെ, എല്ലാവരുടെയും വീട്ടിൽ ചോറ് തന്നെയാണ് ഭക്ഷണം.
2: അല്ല, എപ്പോഴും ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്.
0: എപ്പോഴും ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടോ? കഴിക്കുന്നവർ ഞങ്ങൾ ആരാണെന്നൊന്നും അറിയണമല്ലോ. എപ്പോഴും ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നവര്
2: ആഴ്ചയിൽ
0: ആഴ്ച ഒരു ബിരിയാണി ഒക്കെ ആവാം. ആഴ്ചയിൽ ഇറച്ചി കഴിക്കുന്നത് എങ്ങനെയാണ് ദോഷം ചെയ്യുന്നത്? ഇറച്ചി എന്ന് പറയുന്നത് പ്രോട്ടീൻ അല്ലേ? നമ്മള് പ്രത്യേകിച്ച് നമ്മള് വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഇറച്ചിക്ക് എങ്ങനെയാണ് ദോഷം വരിക? അല്ല, അത് അത് അത് നമ്മൾ അത് അത് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് കേട്ടോ. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇറച്ചി എന്ന് പറയുന്ന ഒരു സാധനം ഹൈ പ്രോട്ടീൻ ഉള്ള ഒരു സാധനമാണ്. അതേപോലെ തന്നെ ചിക്കൻ ആയിക്കോട്ടെ, ചിക്കനൊക്കെ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ആഴ്ചയിൽ ഒരിക്കല് കഴിക്കുന്നു എന്ന് വെച്ചിട്ട് ഒരു ദോഷമൊന്നും വരാറില്ല നമ്മളെ ശരീരത്ത്. ആ, മാസത്തിൽ ഒരിക്കൽ വന്ന് കഴിച്ചാൽ, മാസത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ കഴിച്ചാൽ എന്താണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ദോഷം? അതിനനുസരിച്ച് നമ്മളുടെ ദേഹത്ത് പ്രോട്ടീൻ കുറയും. അതായത് നമ്മളുടെ ദേഹത്ത് പ്രോട്ടീൻ ലഭ്യത കുറയും എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് പ്രോട്ടീനൊക്കെ കിട്ടുന്നുണ്ടാകും. നമുക്ക് ബാക്കിയുള്ള ഭക്ഷണവും കാര്യത്തിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പ്രോട്ടീൻസ് കിട്ടുന്നുണ്ടാവും. പക്ഷേ നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാലുള്ള ഒരു ഗുണം, ഒരു ദോഷം എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഇത് അവോയ്ഡ് ചെയ്യാതിരിക്കുന്നത്, അവോയ്ഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും പറയത്തില്ല, ഈ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ശരീരത്ത് ഭാരം. ഫുഡ് ശ്രദ്ധിക്കുക എന്ന് നമ്മൾ പറയുന്നത് ഒരു നിമിഷം ചേച്ചി, ഫുഡ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക എന്നല്ല കേട്ടോ. അതായത് നമുക്ക് ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ, നമ്മൾ മമ്മൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും മമ്മൂട്ടി ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ആളാണ്, ഏറ്റവും കൂടുതൽ ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരെടുക്കുന്നുണ്ട് ഒരു വഴി അല്ലെങ്കിൽ മറ്റൊന്ന്. എല്ലാവർക്കും നമ്മൾ പ്രോട്ടീൻ ഷേക്ക് കൊടുക്കാനും എല്ലാവർക്കും നമ്മൾ പ്രോട്ടീൻ ഷേക്ക് കുടിപ്പിക്കാനും അല്ലെങ്കിൽ അതേപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും പറ്റുന്ന ആളുകളല്ലല്ലോ. നമുക്ക് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് ഇതേപോലുള്ള കാര്യങ്ങളിൽ നിന്നാണ്. അപ്പൊ അതൊരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല കേട്ടോ.
2: ഞാൻ
0: മധുരം അവോയ്ഡ് ചെയ്യുന്നത് നല്ല തന്നെയാണ്.
2: അതുപോലെ തന്നെ ഞാൻ ചോറ് തോനെ കഴിക്കുന്ന ആളല്ല. അതുപോലെ തന്നെ ഞാൻ മാസത്തിൽ ഒരു ദിവസവും ഇറച്ചി കഴിക്കത്തില്ല. ഏതിറച്ചിയായാലും ബീഫായാലും കോഴിയായാലും
0: പച്ചക്കറി. അതായത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യം, അതായത് ഡീടോക്സിഫിക്കേഷൻ എന്ന് നമ്മൾ പറയും. അതായത് നമ്മുടെ ശരീരത്തെ ഡീടോക്സ് ചെയ്യാൻ, അതായത് നമുക്ക് നമുക്ക് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ മായ്ച്ചു കളയുന്ന ഒരു കാര്യമാണ് ഷുഗർ എന്ന് പറയുന്നത്. അതായത് പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖം ഒന്ന് ഗ്ലോ ആവും, നമുക്ക് നല്ല ഉന്മേഷം ഉണ്ടാവും, നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് എപ്പോഴും ഇങ്ങനെ വിജിലൻ്റ് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് പഞ്ചസാര ഒഴിവാക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണമാണ് അത് എന്ന് പറയുന്നത് കേട്ടോ. പഞ്ചസാര ഒഴിവാക്കുന്നത് എന്തും കൊണ്ടും നല്ലതാണ്, മധുരം ഒഴിവാക്കുന്നത് എന്തും കൊണ്ടും നല്ലതാണ്. പക്ഷേ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുക, അത് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഓവർ ആവാതെ കഴിക്കുക എന്നുള്ളതും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്ത നമ്മളൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, നമ്മൾ ബിരിയാണിയെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ ഫുഡിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഇടുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. ഫുഡിൻ്റെ ഫോട്ടോ നമ്മൾ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് കിട്ടാതെ വരുന്ന ആളുകൾ എത്രയോ ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് എപ്പോഴും ഉള്ളൊരു കാര്യമാണ് അവർ കഴിക്കുന്ന ഫുഡിൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക. ഫുഡ് നല്ലതാണ്, ഫുഡിനെ കുറിച്ച് വിവരിക്കുന്നത് നല്ലതാണ്, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്, ഫുഡ് കാണിക്കുന്നത് ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് കിട്ടാതെ വരുന്ന എത്രയോ ആളുകൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. ഈ ഫുഡ് അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. അപ്പം അവരെ കാണിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഇതുണ്ടാക്കുന്ന രീതിയിലോ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. പക്ഷേ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ അതിന് വാങ്ങിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700092. ഇത് എന്റെ റേഡിയോ 91.2 ലോണാട്ടേര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
3: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
7: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
8: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഗീതം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചറാണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പൊ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെയും ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നൊക്കെ ഉള്ളതിനെ വിളിച്ച് അങ്ങ് ഭയങ്കര രുചിയേറിയുള്ളൊരു ഓണാട്ടുകര പാസഞ്ചറിലെ നമ്മളുടെ ചർച്ചകളായിരുന്നു. ദാണ്ട നമ്മളുടെ സമയമൊക്കെ അടുത്തിരിക്കുകയാണ്. അപ്പൊ നാളെ കാണാമെന്ന് പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ.
1: കാലാന്തരം.
0: ഒക്ടോബറിന്റെ സവിശേഷതകൾ വളരെയധികമാണ്. ഒക്ടോബർ 10 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കത്തുകൾ എഴുതുകയോ തപാൽ വകുപ്പ് വഴിയുള്ള ഹോബികൾ ആരംഭിക്കുകയോ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. ഒക്ടോബറിലെ 11-ാം തീയതി നമ്മുടെ പെൺമക്കളെ സുരക്ഷിതമായി കാക്കാനുള്ള പ്രതിജ്ഞയെടുക്കുകയും സമൂഹത്തെ അത്തരത്തിൽ പരുവപ്പെടുത്തിയെടുക്കുകയും ചെയ്യാൻ വേണ്ടി ലോകവ്യാപകമായി പുതിയ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ദിവസമാണ്. ഒക്ടോബർ 12-നുമുണ്ട് സവിശേഷത. സന്ധിവാത രോഗത്താൽ വിഷമിക്കുന്നവർക്ക് സമാശ്വാസം നൽകേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് അത്. ലോകമാകമാനം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഈ കാലത്ത് അന്താരാഷ്ട്ര പ്രകൃതി ദുരന്ത ലഘൂകരണ ദിനമാണ് 13. ഒക്ടോബറിന്റെ സവിശേഷതകൾ അങ്ങനെ നീണ്ടുപോകുന്നു. ലോകത്ത് ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള ദിവസമാണ് 14. അന്ന് ക്വാളിറ്റി മാത്രമല്ല സ്റ്റാൻഡേർഡുകളും നിലനിർത്താനുള്ള ദിവസം കൂടിയാണ്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യ സുരക്ഷാ ദിവസമാണ്. ഭക്ഷ്യധാന്യങ്ങൾ

കഥ പറയാം. മനുഷ്യനുമായുള്ള അതിന്റെ ബന്ധമാണ് ഈ കഥയുടെ പിന്നാമ്പുറത്ത്. സിപ്പി എന്നാണ് ചിമ്പാൻസിയുടെ പേര്. ആൺചിമ്പാൻസി അല്ല, പെണ്ണാണ്. സിപ്പി എന്നാണ് പേരെങ്കിലും അതിന് ജെയ്ഡ് എന്ന ഒരു നാമമായിരുന്നു ഉള്ളത് എന്ന് ചരിത്ര ഗവേഷണങ്ങളിൽ സൂചിപ്പിക്കുന്നു. 1950 കാലം. സിപ്പി മനുഷ്യരെ പോലെ പല കാര്യങ്ങളും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അവൾക്ക് അതിനുള്ള പരിശീലനം നൽകിയിരുന്നു. മനുഷ്യരെ പോലെ റോളർ സ്കേറ്റ് ചെയ്യും, സൈക്കിൾ ചവിട്ടും, പെയിന്റിംഗിൽ ഏർപ്പെടും, സംഗീതോപകരണങ്ങൾ വായിക്കുന്നത് പോലെ അഭിനയിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള സിപ്പി അന്നത്തെ കാലത്ത് ടെലിവിഷനുകളിലും ഒരു കൗതുക മൃഗമായി മാറി. അതിനുശേഷം കഥയൊക്കെ മാറി. ചിമ്പാൻസിക്ക് മനുഷ്യനെ പോലെ പെരുമാറാൻ കഴിയുമോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം. ചിമ്പാൻസി നമ്മുടെ പരിണാമത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഒരു ജീവിയായിരുന്നു എന്നത് ആരും ഓർക്കാഞ്ഞതാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരുന്നോ എന്ന് അറിയില്ല. അക്കാലത്തെ പരിശീലന രീതികളെ കുറിച്ച് ധാരാളം രേഖകളും ഉണ്ട്. മൃഗങ്ങളെ വിനോദത്തിനായി ഉപയോഗിച്ചതിന്റെ എത്തിക്സ് എന്താണെന്ന് അതിൽ പറയുന്നുമുണ്ട്. സിപ്പിക്ക് ശരീരത്തിൽ വൈദ്യുതി ഷോക്ക് നൽകിയിരുന്നത്രേ. പല്ലുകളൊക്കെ നീക്കം ചെയ്തിരുന്നു. ഇതെല്ലാം അക്കാലത്തുണ്ടായ ചില ആരോപണങ്ങളും കൂടിയാണ്. സിപ്പിക്ക് കൗതുകകരമായ ഒരു കാര്യമുള്ളത് അവൾക്ക് ഇരട്ട മുഖമുണ്ടായിരുന്നത്രേ. ഒരു വശത്ത് ചിമ്പാൻസികളുടെ തന്നെ സ്വഭാവം കാട്ടുകയും മറ്റൊരിടത്ത് ബുദ്ധിപരമായ ചില കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്ത ഈ മൃഗം വളരെ കൗതുകങ്ങൾ സൃഷ്ടിച്ചു. സിപ്പിയെ ഒരു ചിമ്പാൻസി മാത്രമായി വിശേഷിപ്പിച്ച് അവസാനിപ്പിക്കാൻ ഇന്നും കഴിയില്ല. ധാരാളം ടെലിവിഷൻ ഷോകളിൽ അവൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവളുടെ കഥ വിശാലമായ പശ്ചാത്തലങ്ങളിൽ അന്നത്തെ മനുഷ്യർ കണ്ടിരുന്നു. കാലാന്തരത്തിൽ ഒരു വായനക്കിടയിൽ ഇത്തരമൊരു ജീവിയുടെ കഥ കണ്ടതാണ് ആ അന്വേഷണത്തിന്റെ പിന്നാമ്പുറമായി മാറിയത്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ കാലത്തുമുണ്ട് സാമ്പത്തിക രംഗത്ത് വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ. പല പല പേരുകളിൽ മാറി വരുന്ന കാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ തട്ടിപ്പുകൾ അരങ്ങേറാറുമുണ്ട്. ഓഹരി വിപണിയിൽ നിന്ന് ധാരാളം കഥകൾ അത്തരത്തിൽ കേൾക്കാറുണ്ട്. ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഒരു അറിയിപ്പ് അടുത്ത കാലത്ത് പുറത്തുവിട്ടു. പത്രമാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓഹരി വിപണിയിൽ നിന്ന് അമിതമായ നേട്ടം കൊയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാർ ധാരാളം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധയോടെ കാണണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാർ എന്ന ഒരു പുതിയ വിഭാഗം ഉണ്ടായിരിക്കുന്നു. അവരുടെ പ്രചരണങ്ങളിൽ സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടാക കാരണം പെട്ടെന്ന് അറിയാൻ വയ്യാത്ത നിക്ഷേപ മാർഗങ്ങളിലേക്ക് പോകാൻ പൊതുജനങ്ങൾ താല്പര്യം കാണിക്കാറുണ്ട്. അതാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. എല്ലാത്തിനെയും അവിശ്വസിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഗ്രാമീണ മേഖലകളിൽ പോലും ഇത്തരം പ്രലോഭനപരമായ വാഗ്ദാനങ്ങൾ ഉണ്ടാകുന്നുണ്ടത്രേ. ഡിജിറ്റൽ കാലത്ത് ഇത്തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളുമൊക്കെ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്താറുണ്ടല്ലോ. അതാവാം ഇത് പ്രത്യേകമായി സൂചിപ്പിച്ചത്. നിക്ഷേപ മാർഗങ്ങളിലേക്ക് ഇറങ്ങുന്നതിനു മുൻപായി എല്ലാവരും അതിൽ ഉണ്ടാകാനിടയുള്ള റിസ്കിനെ കുറിച്ചും ഇത് ശരിയാവണ്ണം പ്രവർത്തിക്കുന്നതാണോ എന്ന് ഉറപ്പാക്കാനും ശ്രമിക്കണം എന്നാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറഞ്ഞതിന്റെ അർത്ഥം. പണത്തോടുള്ള താല്പര്യം കൂടി കയ്യിലുള്ള സ്വത്തുകൂടി ഇല്ലാതാക്കുന്നതിനെതിരെയാണ് സെബി പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലാന്തരത്തിൽ നമുക്ക് ഒരു ഗാനം കേട്ട ശേഷം തിരികെ വരാം.

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. രസകരമായ ഒരു വാർത്ത. കൊല്ലത്ത് നിന്നാണ് അതിന്റെ ഉറവിടം. ജപ്പാനിൽ പരുത്തി കൃഷി ഉണ്ട്. അത് ചെയ്യാൻ അവരെ പഠിപ്പിച്ചത് ഒരു നാവികനാണ്. AD 799 ജൂലൈയിൽ ജപ്പാനിലേക്ക് പോയ ഒരു നാവികൻ. അയാൾ പോയത് കൊല്ലത്ത് നിന്നാണ് എന്നാണ് രേഖകളൊക്കെ പറയുന്നതത്രേ. ജപ്പാന്റെ ചരിത്രത്തിൽ പരുത്തിയും പരുത്തി ഉൽപ്പന്നങ്ങളും വളരെ വലിയ പങ്ക് വഹിച്ചിരുന്നു. 8th century കൊല്ലത്ത് നിന്നും അവിടേക്ക് പോയ ഒരു നാവികനാണത്രേ ഇത് കൃഷി ചെയ്യാൻ അവരെ പഠിപ്പിച്ചത്. ആ നാവികൻ പിന്നീട് അവിടെ പരുത്തി ദൈവം എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരാധനാലയവും തുടങ്ങിയിട്ടുണ്ട്. വിചിത്രമായ വസ്ത്രധാരണമുള്ള ഒരാളായിരുന്നത്രേ ബോട്ടിൽ അവിടെ ചെന്നിറങ്ങിയത് എന്നാണ് അവിടത്തുകാർ പറയുന്നത്. ജപ്പാന്റെ രേഖകളിൽ തെഞ്ചുകു നിൻ എന്നാണ് അയാളെ വിശേഷിപ്പിക്കുന്നത്. ആ ബോട്ടിൽ പരുത്തി വിത്തുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. എന്നാൽ അത് വിജയമായിരുന്നു. ജപ്പാനിലെ പല ഔദ്യോഗിക ചരിത്ര രേഖകളിലും അദ്ദേഹത്തെ കുറിച്ച് പരാമർശമുണ്ട്. ഈ നാവികൻ അവിടത്തെ പ്രാദേശിക ഭാഷയുൾപ്പെടെ പഠിച്ചു. താൻ കൂൺലൂം എന്ന പ്രദേശത്തു നിന്നാണ് വരുന്നത് എന്ന് അവരോട് പറഞ്ഞുവെന്നും ചരിത്രത്തിലുണ്ട്. കൂൺലൂം എന്നതാണ് കൊയിലോൺ ആയി മാറിയത് അല്ലെങ്കിൽ കൊല്ലമായി മാറിയത് എന്നൊക്കെ ചില ചരിത്രകാരന്മാർ എഴുതിയിട്ടുമുണ്ട്. അങ്ങനെ രസകരമായ ഒരു ബന്ധം കൊല്ലത്തിന് ജപ്പാനുമായി ഉണ്ടായതിന്റെ കഥയാണ് പരുത്തി ദൈവം എന്ന പേരിൽ അവിടെ ആരാധനാമൂർത്തിയായി അറിയപ്പെടുന്നത്. മലയാളികൾക്ക് ആനയോട് വലിയ സ്നേഹമാണ്. ഒരു കാലത്ത് ധാരാളം ആനകൾ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവയുടെ എണ്ണം കുറഞ്ഞു വന്നിരിക്കുന്നു. പരിപാലനത്തിനുള്ള വലിയ സാമ്പത്തിക ചിലവും പുതിയ കാലത്തെ നിയമങ്ങളുമൊക്കെ ആനകളെ പരിചരിക്കുന്നതിനും മറ്റുമായി വേണ്ടിവരുന്നു. ഗജപ്രേമികളെ വിഷമിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞയാഴ്ച പല്ലാട്ട് ബ്രഹ്മദത്തൻ എന്ന ആന വിടവാങ്ങിയത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു മിന്നലാണ് ആനയുടെ മരണത്തിന് കാരണമായത്. ഗജശ്രേഷ്ഠ പദവി ലഭിച്ചിട്ടുള്ള ഈ കൊമ്പൻ തൃശൂർ പൂരത്തിലടക്കം തിടമ്പേറ്റിയിട്ടുണ്ട്. വയസ്സ് 54 10 ഉയരം. ശാന്ത സ്വഭാവക്കാരൻ. മനുഷ്യരോട് വളരെയധികം അടുത്തിരുന്നത്രേ. 30 മുമ്പ് ആസമിൽ നിന്നാണ് ഈ കൊമ്പൻ കേരളത്തിലെത്തിയത്. ആദ്യം മറ്റൊരു പേരായിരുന്നു. അതൊക്കെ മാറി 16 പല്ലാട്ട് കുടുംബത്തിന്റെ സ്വന്തമാണ് ബ്രഹ്മദത്തൻ. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെയൊക്കെ പൂരങ്ങൾക്ക് പല്ലാട്ട് ബ്രഹ്മദത്തൻ മുന്നിൽ നിന്ന് ആ ചടങ്ങുകളെ ഗംഭീരമാക്കിയിരുന്നു. ഉത്സവപ്രേമികളുടെ ആ നല്ല കാഴ്ചകൾക്ക് ഇവിടെ അന്ത്യമായിരിക്കുന്നു. പല്ലാട്ട് ബ്രഹ്മദത്തന് കാലാന്തരവും സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇത്തവണ വയലാർ അവാർഡ് കിട്ടിയത് R. രാജശ്രീക്കാണ്. 50th വയലാർ അവാർഡാണ് ഇത്തവണത്തേത്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനാർഹയ്ക്ക് ലഭിക്കുന്നത്. 54 പതിപ്പുകൾ പിന്നിട്ടത്രേ ആത്രയകം എന്ന അവരുടെ അവാർഡിനർഹമായ പുസ്തകം. വയലാറിന്റെ 50th സ്മൃതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 1 നീളുന്ന പരിപാടികളുടെ ഭാഗമായി അവർക്ക് സമ്മാനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നൽകും. തമിഴിന്റെയും തെലുങ്കിന്റെയും സിനിമാ മേഖലയിൽ വളരെ വ്യത്യസ്തമായ ധാരാളം മുദ്രകൾ പതിപ്പിച്ച ഒരു സംവിധായകൻ നമ്മെ വിട്ടുപോയി. തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെ നിരവധി ഭാഷകളിൽ അദ്ദേഹം സിനിമയെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 60 വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ. മരിക്കുമ്പോൾ പ്രായം 94. സിംഗിതം ശ്രീനിവാസ റാവു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. റാവുവിന് വളരെ പ്രിയപ്പെട്ട നടനായിരുന്നു കമൽഹാസൻ. അദ്ദേഹത്തോടൊപ്പം വളരെ വ്യത്യസ്തമായ ഒരു സിനിമയെടുക്കുകയുണ്ടായി. സിംഗിതം ശ്രീനിവാസ റാവു പുഷ്പക വിമാനം എന്ന പേരിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു നിശബ്ദ ചിത്രം കൂടിയായിരുന്നു പുഷ്പക വിമാനം. ആന്ധ്രാപ്രദേശിലെ ഗുഡൂരിലാണ് സിംഗിതം ശ്രീനിവാസ റാവു ജനിച്ചത്. ഇന്ത്യൻ സിനിമയിലെ പല പ്രമുഖരെയും നായകരാക്കിക്കൊണ്ട് അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സിനിമകളാണ് അപൂർവ സഹോദരങ്ങൾ, മൈക്കൾ മദന കാമരാജൻ, മകളിയർ മട്ടും, പുഷ്പക വിമാനം, അങ്ങനെയൊക്കെ നിരവധി ശ്രദ്ധേയങ്ങളായ ചലച്ചിത്രങ്ങൾ. സംഗീതം ശ്രീനിവാസ റാവുവിന് കാലാന്തരത്തിന്റെ ആദരാഞ്ജലികൾ. ഒപ്പം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ അപൂർവ സഹോദരങ്ങൾ എന്ന സിനിമയിലെ ഒരു ഗാനം കൂടി നമുക്ക് ആദരാഞ്ജലിയായി അർപ്പിക്കാം.

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. ഒരിക്കൽ നശിച്ചുപോയ ഒരു ക്ഷേത്രം, മധ്യപ്രദേശിലെ ചമ്പൽക്കാട് എന്ന് പറയാൻ പോലും ആളുകൾ പേടിച്ചിരുന്ന ആ കൊള്ളക്കാരുടെ ഭൂമിയിൽ നഷ്ടാവശിഷ്ടങ്ങളിൽ നിന്ന് പുനർനിർമ്മിച്ച ഒരു ക്ഷേത്രമുണ്ട്, ബടേശ്വർ ക്ഷേത്രം. ആ ക്ഷേത്രം 2004 മുതൽ 2008 വരെ ഉള്ള കാലയളവിൽ വീണ്ടെടുക്കാൻ തീരുമാനിച്ചു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപനമാണ് ഇത്തരത്തിലുള്ള നിർമ്മിതികളെയൊക്കെ സംരക്ഷിക്കുന്നത്. 14 നൂറ്റാണ്ടിൽ 200+ ക്ഷേത്രങ്ങളുള്ള നഗരമായിരുന്നു ബടേശ്വർ. എന്നോ ഉണ്ടായ ഭൂമികുലുക്കത്തിൽ അത് പാടെ നശിച്ചുപോയി. പിന്നീട് ചമ്പൽ ഭൂമിയായി അത് മാറി. അവിടെ പിന്നീട് കൊള്ളക്കാരുടെ നിയന്ത്രണമായി. ക്ഷേത്രങ്ങളും അമൂല്യ വിഗ്രഹങ്ങളും ശിലകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും കൊള്ളക്കാർ അതൊന്നും നശിപ്പിച്ചില്ല. കൊള്ളക്കാരെ പേടിച്ച് മറ്റു മോഷ്ടാക്കളും അവിടേക്ക് വന്നില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തലപ്പത്തിരുന്നവരും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്ന് കൊള്ളക്കാരുമായി ആലോചിച്ച് ക്ഷേത്ര നഗരം പുനർനിർമ്മിക്കാൻ തീരുമാനമായി. കൊള്ളക്കാർ അവിടം വിട്ടുപോയി. ഖനി മാഫിയ അവിടേക്ക് കടന്നു വന്നു. എങ്കിലും പല വിഭാഗം ജനങ്ങളുടെയും ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ താല്പര്യത്തോടെ ക്ഷേത്രം പുനർനിർമ്മിച്ചു. നാഷണൽ കൾച്ചറൽ ഫണ്ടിൽ നിന്നും തുക ലഭിച്ചു. ഇന്ത്യയിലെ പ്രമുഖരായ ചില വ്യവസായികൾ ഈ പരിപാടിയെ സഹായിച്ചു. അങ്ങനെ തകർന്ന ക്ഷേത്രങ്ങളൊക്കെ തിരികെ വന്നു പഴയ ക്ഷേത്രങ്ങളുടെ അതേ മാതൃകയിൽ. അങ്ങനെ പുനർനിർമ്മിച്ച ബടേശ്വറിലെ ക്ഷേത്ര സമുച്ചയത്തിന് ഇപ്പോൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്കുള്ള സ്ഥാനവും പിടിച്ചിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാം. നേച്ചർ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന ഒരു രോഗമുണ്ട്. പ്രകൃതിയുമായി ബന്ധപ്പെടാത്ത സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രോഗം. പ്രകൃതിയുമായി വേണ്ടത്ര സമ്പർക്കമില്ലാതെ വളരുന്നവർക്ക്, നഗരജീവിതം നയിക്കുന്നവർക്ക്, മൊബൈലിന്റെയും കമ്പ്യൂട്ടറിന്റെയും സ്ക്രീൻ വെളിച്ചത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ ഈ രോഗം വന്നേക്കാം. ശാരീരികവും മാനസികവുമായി ചില ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടാകാം. മരങ്ങളും പച്ചപ്പും ഒക്കെ കാണുന്നത് കുറയുന്നതാണ് പ്രധാന കാരണം. വലിയ ഫ്ളാറ്റുകളിലും മറ്റും ജീവിക്കുന്നവർക്ക് പുറത്തിറങ്ങി നടക്കാനും കളിക്കാനും പ്രകൃതിയുമായി അല്പനേരം അതിന്റെ ഭംഗികളിൽ ലയിച്ചിരിക്കാനുമൊക്കെ കഴിയാതെ വരുമ്പോൾ കുറെ കാലം കൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടത്രേ. ഔദ്യോഗികമായി സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ അകലുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാനസികാവസ്ഥയാണ് ഈ പറഞ്ഞത്. പ്രകൃതിയെ വേണ്ടത്ര സ്നേഹിക്കാത്തതുകൊണ്ട്, അതിന്റെ സൗന്ദര്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട്, പ്രകൃതിയുടെ ഈണങ്ങളിൽ ലയിച്ചു ചേരാൻ കഴിയാത്തതുകൊണ്ട് ഒക്കെ മനുഷ്യർക്ക് ഇത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചതാണ്. എന്തായാൽ തന്നെയും മനുഷ്യൻ പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് തിരിച്ചറിയാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് കാലാന്തരത്തിൽ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. കാലാന്തരം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എഎം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എആർ വീണ്ടും എഎം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എഎം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
8: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
9: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി.
0: കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
0: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എച്ചാൻജ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
0: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
7: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

സുവിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.2.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
3: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
4: RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.
1: മുന്തിരി കല്ലിന് കയ്പ അല്ലേ, കല്ലിന്റെ കയ്പ് നീ ഒന്നറിയും.

0: ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: നമ്മളെന്താ പറഞ്ഞു വന്നത്?
2: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒപ്പമുള്ളത് ആർജെ ആതിരയാണ്. ഒട്ടനവധി തൊഴിലവസരങ്ങളുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. കായംകുളം വിദ്യാധിരാജ LPSൽ പ്രീ പ്രൈമറി അധ്യാപികയുടെ ഒഴിവുണ്ട്. ഫോൺ നമ്പർ 9444638224. കേരള സർവകലാശാലയിൽ കിച്ചൺ ഹെൽപ്പർ വനിത, റെസിഡന്റ് കുക്ക് വനിത അപേക്ഷിക്കാനുള്ള അപേക്ഷകൾ വെള്ളക്കടലാസിൽ എഴുതി ഫോട്ടോ പതിപ്പിച്ച അപേക്ഷയോടൊപ്പം ആധാർ, ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പും അയക്കണം. ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറും നിർബന്ധമായും അപേക്ഷയിലുണ്ടാകണം. പാചകരംഗത്ത് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. റെസിഡന്റ് കുക്ക് തസ്തികയിൽ ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യേണ്ടതാണ്. പ്രായം 55, വയസ്സിൽ കവിയരുത്. വിലാസം വാർഡൻ വനിതാ ഹോസ്റ്റൽ, കേരള സർവകലാശാല, കാര്യവട്ടം ക്യാമ്പസ്.

കുസാറ്റ് ടെക്നീഷ്യൽ ഗ്രേഡ് സെക്കൻഡ് ഒഴിവ് 2. യോഗ്യത മിഷനിസ്റ്റ് ട്രേഡിൽ ITAയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 18-40 വയസ്സിനുമിടയിൽ. അപേക്ഷാ ഫീസുണ്ട്. ഓൺലൈനായി അപേക്ഷിച്ച് ഹാർഡ് കോപ്പി തപാലിൽ അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 30. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 6. വിലാസം രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കൊച്ചി 22. ടെക്നോ പാർക്കിൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരു ഒഴിവാണുള്ളത്. 5 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ്. ഇന്ത്യൻ ആർമിയിൽ മേജർ, എയർഫോഴ്സിൽ സ്ക്വാഡൻ ലീഡർ, നേവിയിൽ ലെഫ്റ്റനന്റ് കമാൻഡർ എന്നീ റാങ്കിലുള്ള വിമുക്തഭടന്മാർക്ക് ആണ് അവസരം. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും. ചീഫ് സെക്യൂരിറ്റി ഓഫീസർ, സെക്യൂരിറ്റി ഹെഡ് അല്ലെങ്കിൽ തത്തുല്യ തസ്തികകൾ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 2026 സെപ്റ്റംബർ 1 50 വയസ്സിൽ കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 14 വൈകിട്ട് 5 മണി. അപേക്ഷയ്ക്കും വിശദവിവരങ്ങൾക്കും https://www.technopark.in/careers എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നമുക്ക് മനോഹരമായ കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞുവന്ത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

തിരികെ വരാം. ഇതേ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ് കൂടെയുള്ളത് ആതിരയാണ്. നമ്മൾ ഒട്ടനവധി തൊഴിലവസരങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി പോവുകയാണ്. തൊഴിലില്ലാതെ നിൽക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് തൊഴിൽ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിൽ റെസിഡന്റ് സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 25 ഒഴിവുകളാണുള്ളത്. 1 വർഷത്തെ കരാർ നിയമനമാണ്. 3 വർഷത്തേക്ക് ദീർഘിപ്പിച്ചേക്കാം. യോഗ്യത BSSC നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. കേരള നഴ്സ് ആൻഡ് മിഡ് വൈഫ് കൌൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. പ്രായം 30 വയസ്സിൽ കവിയരുത്. തിരഞ്ഞെടുപ്പ് ചുരുക്കു പട്ടിക തയ്യാറാക്കിയോ അല്ലെങ്കിൽ എഴുത്തു പരീക്ഷ നടത്തിയോ ആവും അന്തിമമായി തിരഞ്ഞെടുപ്പ്. SSC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 100 രൂപയും മറ്റുള്ളവർ 200 രൂപയും ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കുക. അവസാന തീയതി ഒക്ടോബർ 19. വിശദ വിവരങ്ങൾക്ക് www.rccvm.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പാലക്കാടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മൾട്ടിമീഡിയ അസിസ്റ്റന്റ് IT സ്പോട്ട് ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2 ഒഴിവുകളാണുള്ളത്. കരാർ നിയമനമാണ്. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി ഒക്ടോബർ 15. വിശദ വിവരങ്ങൾക്ക് www.itpkd.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപ്പോൾ മനോഹരമായ കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരികെ.

റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ കൂടെയുള്ളത് ആർ ജെ ആതിരയാണ്. കോഴിക്കോട് കുന്ദമംഗലത്തുള്ള സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റിൽ റിസർച്ച് അസോസിയേഷന്റെ ഒരു ഒഴിവിലേക്ക് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. ഒരു വർഷത്തേക്കാണ് നിയമനം, പിന്നീട് നീട്ടിയേക്കാം. ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ്, എം ടെക് ഹൈഡ്രോളജി വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് തത്തുല്യം, PhD വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. പ്രായം 36 വയസ്സിൽ കവിയരുത്. യോഗ്യത തെളിയിക്കുന്ന രേഖകളും അസൽ പകർപ്പുകളും സഹിതം ഒക്ടോബർ 23 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിന് ഹാജരാകണം. സ്ഥലം DWRDM കോഴിക്കോട്. വിശദവിവരങ്ങൾക്ക് www.cwrdm.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം ആസ്ഥാനമായ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 55 ഒഴിവുകളാണുള്ളത്. റെഗുലർ കരാർ നിയമനങ്ങളാണുള്ളത്. കേരളത്തിൽ എറണാകുളം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് ഒഴിവുള്ളത്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അസോസിയേറ്റ് മാനേജർ, ജൂനിയർ മാനേജർ, ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ, സീനിയർ ബിസിനസ് മാനേജർ, ബിസിനസ് മാനേജർ, സീനിയർ ഓപ്പറേഷൻസ് മാനേജർ, ഹെൽത്ത് കെയർ സർവീസ്, അസോസിയേറ്റ് മാനേജർ, ചീഫ് മാനേജർ, ജൂനിയർ മാനേജർ, ഇങ്ങനെ 55 തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത്. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്ക് www.lifecadil.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 21. നോർത്ത് മെട്രിക് UX ഡിസൈനർ തേടുന്നു. ഫിഗ്മ അല്ലെങ്കിൽ അഡോബ് XD എന്നിവയിൽ പ്രാവീണ്യമുള്ളവർക്ക് അപേക്ഷിക്കാം. UA UX, ടൈപ്പോഗ്രാഫി, കളർ തിയറി, ലേ ഔട്ട് എന്നിവയിൽ നല്ല ധാരണയോടൊപ്പം മികച്ച പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടാകണം. മികച്ച ആശയവിനിമയ ശേഷിയും ഉണ്ടാകണം. ഇമെയിൽ ID hr@northtimetracks.com. വിലാസം സൈബർ പാർക്ക്, പാർക്ക് സെന്റർ, നെല്ലിക്കോട്, PO കോഴിക്കോട്. വെബ്സൈറ്റ് www.northmetrics.com. അപ്പോൾ റേഡിയോ 91.2 മനോഹരമായി പാട്ടുകൾ കേൾക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മനോഹരമായി

0: റേഡിയോ ജംഗ്ഷൻ
1: തിരികെ വരാം. ഇത് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ആതിരയാണ്. നമ്മൾ ഓരോരുത്തരും ദിവസവും രാവിലെ കണ്ണു തുറക്കുന്നത് എന്തിനാണ്? കുറച്ച് വരികൾ എഴുതി വെക്കാനോ ഒരു പിടി സ്വപ്നങ്ങൾ കാണാനോ അതിലുപരി അന്നത്തെ വറ്റാത്ത ജീവന്റെ ഉറവിടമായ നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് വിളിക്കുന്ന കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനാണ് അല്ലേ? അപ്പോൾ നമ്മുടെ മഹത്തരമായ കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള ആ ഒരു ജോലി ആയിരിക്കണം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ജോലി ഒട്ടനേകം ജോലികൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത്. അതുപോലെ ഇഷ്ടമുള്ള ജോലികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനിയും ഒട്ടനവധി തൊഴിലവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എക്സ് സർവീസ് മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിന്റെ കൊച്ചിയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലും ആലപ്പുഴ, കോട്ടയം, മൂവാറ്റുപുഴ, കുന്നംകുളം എന്നിവിടങ്ങളിലുള്ള പോളിക്ലിനിക്കുകളും യൂണിറ്റ് റൺ ക്യാൻ്റീനുകളിലും വിവിധ അസ്ഥികളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 116 ഒഴിവുകളാണ് നിലവിലുള്ളത്. വാക്കിംഗിന്റെ ഒഴിവ് മുഖേനയായിരിക്കും തിരഞ്ഞെടുപ്പ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ബില്ലിംഗ് ക്ലാർക്ക് ഒഴിവ് 45. ആലപ്പുഴ 16, കോട്ടയം 11, മൂവാറ്റുപുഴ 10, എറണാകുളം 8. 58 വയസ്സിൽ കവിയരുത്. ക്ലർക്ക് ഡിഇഒ ഒഴിവ് 26. പോളിക്ലിനിക്കുകൾ 21, ഹെഡ്ക്വാർട്ടേഴ്സ് 10, കുന്നംകുളം 1, തൃശൂർ 3, കോട്ടയം 3, ആലപ്പുഴ 4, യുആർസി 5. ആലപ്പുഴ 1, കോട്ടയം 2, മൂവാറ്റുപുഴ 1, എറണാകുളം 1. 12 ക്ലാസ് ജിഎയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും, പ്രായം 58 വയസ്സിൽ കവിയരുത്. സെക്യൂരിറ്റി സ്റ്റാഫ് ഒഴിവ് 16, യുആർസി 12, എറണാകുളം 3, മൂവാറ്റുപുഴ 3, കോട്ടയം 3, ആലപ്പുഴ 3. പോളിക്ലിനിക് 4 ഒഴിവുകളാണുള്ളത്. ആലപ്പുഴ 1, കോട്ടയം 1, തൃശൂർ 1, കുന്നംകുളം 1. കുറഞ്ഞത് 10 ക്ലാസ് പാസ്സായവരും സേനയിൽ നിന്ന് വിരമിച്ചവരും ആയിരിക്കണം. പ്രായം 54 വയസ്സിൽ കവിയരുത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഓഫീസ് അറ്റൻഡർ ഒഴിവ് 10, യുആർസി ഒഴിവ് 8, എറണാകുളം 2, മൂവാറ്റുപുഴ 2, കോട്ടയം 2, ആലപ്പുഴ 2, പോളിക്ലിനിക് 2 ഒഴിവുകളാണുള്ളത്. 10 ക്ലാസ് ജെയും ടൂ വീലർ ലൈസൻസും, പ്രായം 54 വയസ്സിൽ കവിയരുത്. ഐടി ടെക് പോളിക്ലിനിക് ഒഴിവ് 3, ആലപ്പുഴ 1, കോട്ടയം 1, തൃശൂർ 1. ഐടിയിലുള്ള ഡിപ്ലോമയും നെറ്റ്വർക്കിംഗ് സിസ്റ്റം മാനേജ്മെന്റിലുള്ള പരിജ്ഞാനവും, പ്രായം 50 വയസ്സിൽ കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും. മാനേജർ വിമുക്ത ഭടന്മാർ 4, അസിസ്റ്റന്റ് മാനേജർ വിമുക്ത ഭടന്മാർ 4, അക്കൗണ്ടന്റ്സ് ക്ലർക്ക് 5, ഡ്രൈവർ 4, ഫാർമസിസ്റ്റ് 1, FID ക്ലർക്ക് 1. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം മേൽപ്പറഞ്ഞ യുആർസി പോളിടെക്നിക്കുകളിൽ നിന്ന് ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, യോഗ്യത, ആധാർ കാർഡ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, വിമുക്ത ഭടൻ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം SSO സ്റ്റേഷൻ, HQ ആർമി, കൊച്ചി നോബൽ ബേസ് POP 68268200004 എന്ന വിലാസത്തിലേക്ക് രജിസ്ട്രേഡ് പോസ്റ്റ് അയക്കാം, അല്ലെങ്കിൽ നേരിട്ട് നൽകാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 25. വിശദവിവരങ്ങൾക്ക് 8078533549 എന്ന നമ്പറിലോ, അല്ലെങ്കിൽ സ്റ്റേഷൻ HD കൊച്ചി @yahoo.in എന്ന ഇമെയിൽ ഐഡിയിലോ ബന്ധപ്പെടാം.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: By the way, നമ്മളെന്താ പറഞ്ഞു?
3: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

തിരികെ വരാം. ഇതിൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ കൂടെയുള്ളത് ആർ ജെ യാത്രയാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടറിംഗ് സിഡാക് പ്രോജക്ട് സ്റ്റാഫ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം, ബാംഗ്ലൂരു, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, കൊൽക്കത്ത, മൊഹാലി, മുംബൈ, നോയിഡ, പൂനെ, പാട്ന, സെന്റർ ഇൻ നോർത്ത് ഈസ്റ്റ് കേന്ദ്രങ്ങളിലായി ആകെ 858 ഒഴിവുണ്ട്. തിരുവനന്തപുരത്ത് പ്രോജക്ട് അസിസ്റ്റന്റ് ഒഴിവ് 3. യോഗ്യത: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. 4 വർഷത്തെ പ്രവൃത്തി പരിചയം. 35 വയസ്സ് ആണ് പ്രായം. പ്രോജക്ട് അസോസിയേറ്റ് എക്സ്പീരിയൻസ് ഒഴിവ്.

1 തിരുവനന്തപുരത്താണ്. ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും, 45 വയസ്സിൽ കവിയരുത്. പ്രോജക്ട് അസോസിയേറ്റ് ഒഴിവൊന്നാണ്. ബി ടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പ്രായം 30 വയസ്സിൽ കവിയരുത്. പ്രോജക്ട് എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് ഒഴിവ് 12. തിരുവനന്തപുരത്ത് 10, ജബൽപൂരിൽ 1, ഭോപ്പാലിൽ 1 ഭോപ്പാലിൽ 1 യോഗ്യത 60% തത്തുല്യ ഗ്രേഡോടെ ബിഇ, ബി ടെക്, എം ഇ, എം ടെക് 60% മാർക്കോടെ. സയൻസ് ആപ്ലിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം. സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, 45 വയസ്സാണ് പ്രായം. പ്രോജക്ട് എഞ്ചിനീയർ ഒഴിവ് 1, ഡൽഹിയിലാണ്. 60% തത്തുല്യ ഗ്രേഡോടെ ബി എ, ബി ടെക്, 60% മാർക്കോടെ സയൻസ് ആപ്ലിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം. സ്പെഷ്യലൈസ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ്, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും, 45 വയസ്സാണ് പ്രായപരിധി. പ്രോജക്ട് എഞ്ചിനീയർ ഒഴിവ് 3, തിരുവനന്തപുരത്താണ്. യോഗ്യത 60% തത്തുല്യ ഗ്രേഡോടെ ബി ഇ, ബി ടെക്, 60% മാർക്കോടെ സയൻസ് ആപ്ലിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം. സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 45 വയസ്സ്. പ്രോജക്ട് എഞ്ചിനീയർ ഒഴിവ് 1, തിരുവനന്തപുരത്താണ്. യോഗ്യത 60% തത്തുല്യ ഗ്രേഡോടെ ബിഇ, ബി ടെക്, 60% മാർക്കോടെ സയൻസ് ആപ്ലിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം. സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 45 വയസ്സിൽ കവിയരുത്. പ്രോജക്ട് എഞ്ചിനീയർ ഒഴിവ് 4, തിരുവനന്തപുരത്താണ്. 60% തത്തുല്യ ഗ്രേഡോടെ ബി എ, ബി ടെക്, സ്പെഷ്യലൈസേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും, 45 വയസ്സാണ് പ്രായം. പ്രോജക്ട് എഞ്ചിനീയർ തിരുവനന്തപുരം. യോഗ്യത 60% തത്തുല്യ ഗ്രേഡോടെ ബി ഇ, ബി ടെക്, എം ടെക്, സ്പെഷ്യലൈസേഷൻ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും, 45 വയസ്സാണ് പ്രായം പറയുന്നത്. 45 വയസ്സ്. മനോഹരമായ പാട്ടുകൾ കേട്ടിട്ട്

ബാക്ക് ടു ഇതൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ കൂടെയുള്ളത് ആർജെ യാത്രയാണ്. ബാംഗ്ലൂരിൽ പ്രോജക്ട് അസോസിയേറ്റിൽ 10 ഒഴിവും, പ്രോജക്ട് എഞ്ചിനീയറിൽ 18 ഒഴിവും, പ്രോജക്ട് മാനേജറിൽ 20 ഒഴിവും, സീനിയർ പ്രോജക്ട് എഞ്ചിനീയറിൽ 10 ഒഴിവുകളും ആണുള്ളത്. ചെന്നൈ പ്രോജക്ട് അസോസിയേറ്റ് 15, എഞ്ചിനീയർ PSC ആൻഡ് എക്സിക്യൂട്ടീവ് എക്സ്പീരിയൻസ് 30 ഒഴിവുകളാണുള്ളത്. പ്രോജക്ട് മാനേജർ, പ്രോഗ്രാം മാനേജർ, പ്രോഗ്രാം ഡെലിവറി മാനേജർ, നോളജ് പാർട്ട്ണർ 8, പ്രോജക്ട് ടെക്നീഷ്യൻ 20, സീനിയർ പ്രോജക്ട് എഞ്ചിനീയർ, മെഡ്യൂൾ ലീഡ്, പ്രോജക്ട് ലീഡർ 15 ഒഴിവുകൾ. ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, ഗോവ, ബാംഗ്ലൂരു, കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളാണ് ഒഴിവുകളുള്ളത്. അപേക്ഷ സിഡാക്കിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി ഒക്ടോബർ 26. വിശദവിവരങ്ങൾക്ക് careers.cdac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജേർണലിസ്റ്റ് സ്പെഷ്യലൈസ്ഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 321 ഒഴിവുകളാണുള്ളത്. ഇന്ത്യയിൽ എവിടെയും നിയമനമുണ്ട്. ജേർണലിസ്റ്റ് ഒഴിവ് 200. 60% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദവും SSC ST വിഭാഗക്കാർക്ക് 50% മാർക്ക് മതിയാകും. 2026 ഒക്ടോബർ 1 21-30 വയസ്സിൽ കവിയരുത്. സ്പെഷ്യലിസ്റ്റ് ഒഴിവ് 121, റിസ്ക് എഞ്ചിനീയർ 28, ഫിനാൻസ് 20, ലീഗൽ 20, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 20, അഗ്രികൾച്ചർ 20, ഇൻഫർമേഷൻ ടെക്നോളജി 11, കമ്പനി സെക്രട്ടറി 2, യോഗ്യതാ ബിരുദം, ബിരുദാനന്തര ബിരുദം, BA, BTech, MA, MTech, CA, CMC, CMA, SSC, SCS, FCS, പ്രായം 2026 ഒക്ടോബർ 1 21-30 വയസ്സിൽ കവിയരുത്. ഉയർന്ന പ്രായപരിധി SSC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും, OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും, ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കും. ഓൺലൈനായി പ്രിലിമിനറി മെയിൻ പരീക്ഷകളും അഭിമുഖവും നടത്തിയാണ് തിരഞ്ഞെടുപ്പ്. 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് റിസണിംഗ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നീ വിഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായിരിക്കും ചോദ്യ പേപ്പർ. തെറ്റുത്തരത്തിന് 4-1 മാർക്ക് നഷ്ടപ്പെടും. 250 മാർക്കിന്റേതാണ് മെയിൻ പരീക്ഷ. മെയിൻ പരീക്ഷയിൽ യോഗ്യത നേടുന്നവരെ അഭിമുഖത്തിന് വിളിക്കും. പ്രിലിമിനറി പരീക്ഷയ്ക്ക് കേരളത്തിന്റെ എറണാകുളം, തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രമുണ്ടാകുക. മെയിൻ പരീക്ഷയ്ക്ക് കേരളത്തിലെ എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മാത്രമായിരിക്കും പരീക്ഷാ കേന്ദ്രമുണ്ടാവുക. പ്രിലിമിനറി പരീക്ഷ നവംബർ 17 മെയിൻ പരീക്ഷ ഡിസംബർ 22 നടത്തും. SSC ST ഭിന്നശേഷിക്കാർക്ക് 250 രൂപ, മറ്റുള്ളവർക്ക് 1000 രൂപ ഓൺലൈനായി ഫീസ് അടയ്ക്കണം. ഓൺലൈനായി അപേക്ഷിക്കേണ്ട അപേക്ഷയ്ക്കൊപ്പം ഫോട്ടോ, വിരലടയാളം, ഒപ്പ്, സ്വയം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ പ്രസ്താവന എന്നിവ അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്ക് HTAPS.NASHNAL ഇൻഷുറൻസ്

0: റേഡിയോ ജംഗ്ഷൻ
1: വെൽക്കം ബാക്ക് ടു ഇതൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ കൂടെയുള്ളത് ആർ ജെ ആദ്രയാണ്. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NDPC ഗ്രാജുവേറ്റ് ടെസ്റ്റുകളിലേക്ക് 3548 ഒഴിവുകളുണ്ട്. വിവിധ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചു. റെയിൽവേയിലെ തിരുവനന്തപുരം RRB കീഴിൽ ഗ്രാജുവേറ്റ് ടെസ്റ്റുകളിൽ 25 ഒഴിവുണ്ട്. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി നവംബർ 6. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ 06/202. ഗുഡ് ട്രെയിൻ മാനേജർ 2750. ബിരുദം തത്തുല്യം. സീനിയർ ക്ലാർക്ക്, സീനിയർ ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ്, 371 വേക്കൻസികളാണുള്ളത്. ബിരുദവും തത്തുല്യം. കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്കിൽ. ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, 300 വേക്കൻസികളാണുള്ളത്. ബിരുദവും തത്തുല്യം. കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്കില്ലും. ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, 127 ഒഴിവുകളാണുള്ളത്. ബിരുദവും തത്തുല്യവും. അവസാന വർഷ ഫലം കാത്തിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ അവസരമില്ല. 18-33 വയസ്സിനും മധ്യേ. 500 രൂപ ഒന്നാംഘട്ട CBD ഹാജരാകുന്നവർക്കും 400 രൂപ തിരികെ ലഭിക്കും. പട്ടിക വിഭാഗം, വിമുക്തപഠൻ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, ന്യൂനപക്ഷ വിഭാഗക്കാർ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന എന്നിവർക്ക് 250 രൂപ മതി. ഒന്നാംഘട്ട CBD ഹാജരാകുന്നവർ 250 രൂപ തിരികെ നൽകും. ബാങ്ക് ചാർജുകൾ ഈടാക്കുന്നതായിരിക്കും. ഓൺലൈനായി ഫീസ് അടയ്ക്കണം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ മുഖേന സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ടെസ്റ്റുകൾ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്കീമിൽ ടെസ്റ്റുമുണ്ടായിരിക്കും. WWRRB railways.government.in

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

വെൽക്കം ബാക്ക് ടു ഇതൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ കൂടെയുള്ളത് ആർജെ ആദ്രയാണ്. തമിഴ്നാട് നെയ്വേലിയിലെ എൻ എൽ സി ഇന്ത്യ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് 145 ഒഴിവുകളാണുള്ളത്. ഓൺലൈനായി അപേക്ഷിക്കണം. ജനറൽ മാനേജർ, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ, അഡീഷണൽ ചീഫ് മാനേജർ, സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ സി ആൻഡ് എൽ, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ മൈനിംഗ് സേഫ്റ്റി ഡെപ്യൂട്ടി മാനേജർ, ഹ്യൂമൻ റിസോഴ്സ്, ലീഗൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് മാനേജർ, സയന്റിഫിക് അസിസ്റ്റന്റ് മാനേജർ, സെക്യൂരിറ്റി. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടക്കം വിശദ വിവരങ്ങൾക്ക് www.nisi.in. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ 355 അപ്രന്റീസ് ഒഴിവ്. ഒരു വർഷ പരിശീലനമാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗോവ, ഭദ്രാൻ, നാഗർഹവേലി, അന്തമാൻ ഡിയു ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ റീജിയണൽ അവസരം. ഓൺലൈൻ അപേക്ഷ നവംബർ 4 വരെ. ടെക്നീഷ്യൻ, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. ട്രേഡ് അപ്രന്റീസ്, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക് ഇൻസ്ട്രുമെന്റേഷൻ, മെക്കാനിക് മെഷീനിസ്റ്റ്. ട്രേഡിൽ ITA ഗ്രാജുവേറ്റ് അപ്രന്റീസ്, BA, BS, BCOM, BBA. ട്രേഡ് അപ്രന്റീസ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഫ്രഷർ, +2 ബിരുദത്തിനു താഴെ. ഗ്രേഡ് അപ്രന്റീസ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, സ്കിൽ സർട്ടിഫിക്കറ്റ് ഹോൾ, +2 ബിരുദത്തിനു താഴെ, +2 ബിരുദത്തിനു താഴെ. ഡൊമസ്റ്റിക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽ സർട്ടിഫിക്കറ്റ്. പ്രായം 18-നും 24-നും മധ്യേ. വെബ്സൈറ്റ് www.isoil.com. മനോഹരമായ പാട്ടുകൾ കേൾക്കാൻ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അപ്പോൾ നമ്മുടെ റേഡിയോ ജംഗ്ഷന്റെ സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. നാളെയും പുതിയ പുതിയ വിഷയങ്ങളുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾ കേൾക്കാൻ റെഡിയായിട്ടിരിക്കുക. ഇത് എൻ റേഡിയോ 91.2 അറിയൂ.

0: ചേട്ടാ, നമ്മുടെ മുരിങ്ങേടയത്തെ ശിവന്റെ മോൻ ഇവിടെ വന്ന് ചോദിക്കുവാ ഈ കടയിൽ എന്താ ഇലയപ്പം ഉണ്ടാക്കാത്തെന്ന്.
1: ഏത് മോൻ?
0: ശിവന്റെ രണ്ടാമത്തെ മോന്, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേർക്കനെ.
1: എന്താ അവനിപ്പൊ അങ്ങനെ ചോദിക്കാൻ കാര്യം?
0: അവന്റെ വീട്ടിലെ വട്ടേലൻ ഇപ്പൊ ഉണ്ടെന്ന്, പിച്ചിക്കൊണ്ട് വരാം, ഒരലയ്ക്ക് 20 പൈസ വെച്ച് കൊടുത്താ മതിയെന്ന്.
1: അയ്യോ,
0: ഞാനെന്താ പറയാനാ, മുട്ടേന്ന് വിരിയുന്നതിന് മുമ്പ് അവന്റെ കച്ചവട കണ്ണു കണ്ടോ?
1: അതിനാ തന്ത ഗുണം എന്ന് പറയുന്നത്. ശിവനും ഇതേ പ്രായത്തിൽ പലതരം പണിയും ചെയ്തിട്ടുള്ളവനാ.
0: ഇപ്പൊ ശിവൻ സ്റ്റേഷനറി കച്ചവടം ചെയ്തങ്ങ് തെളിഞ്ഞില്ലയോ?
1: സ്റ്റേഷനറി എന്ന് പറയുന്നേ ഉള്ളു, ഹോൾസെയിൽ കടയിലുള്ളതിന്റെ 4-8 സാധനം അവന്റെ കടയിലുണ്ട്.
0: അത് ശരിയാ, ഏത് സീസണിൽ എന്ത് കച്ചവടം ചെയ്യണമെന്ന് അവനറിയാം.
1: പറഞ്ഞു പോയിട്ട് വന്നപ്പോ ബസ്സുമുറി ഹെൽമെറ്റ് അവൻ മായിക്കൊണ്ട് വന്നായിരുന്നു. 2 ദിവസം കൊണ്ട് അത് വിറ്റു തീർന്നു.
0: എന്നാലും ഞാഞ്ഞൂല് പോയിരിക്കുന്ന ആ ചെറുക്കൻ എന്നോട് പറയുവാ, എണ്ണപ്പലഹാരം കഴിക്കാത്ത ഒരുപാട് പേര് ഈ നാട്ടിലുണ്ടമ്മാവി, ഇലയപ്പം ഉണ്ടാക്കി വെച്ചാ ശരിക്കും കച്ചവടം നടക്കുമെന്ന്.
1: എടോ, ഞാൻ പറഞ്ഞില്ലയോ ഈ പ്രായത്തില് ശിവൻ കാന്താരിമുളക് വെച്ച് ഇലയ്ക്കകത്ത് കൊണ്ടുവന്ന് ചന്തയെ കൊണ്ടുവന്ന് പൊറിഞ്ഞു വെച്ചോന്നാ.
0: ശിവന്റെ ഭാര്യ ഏതാണ്ട് മോശമാണോ? ആടും കോഴിയും താറാവും ഒക്കെ അവള് വളർത്തു, പിന്നെ വീട്ടിലും തയ്യലും ഉണ്ട്.
1: എനിക്കറിയാം, മെടുക്കി പെണ്ണ അവള്.
0: അതാണ്ട് കടയുടെ മുമ്പ് വണ്ടി കൊണ്ടുവെക്കുന്നൊക്കെ കൊള്ളാം, ബാറ്ററി കാണാതെ പോയ പിന്നെ ഞങ്ങളെ പറയരുത്.
2: അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ്?
1: ഇടാ, ആരാണ്ടൊക്കെ ഇവിടെ വന്നിരുന്ന ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടാ സജി.
2: അമ്മാവ പോലീസുകാര് തിരക്കി വന്നപ്പോഴും ആർക്കും കാര്യം പിടിയിട്ടില്ല.
0: എടാ, ഈ ചക്രപാണിക്ക് എന്തുവാ പണി?
2: അവൻ കുറച്ചാളേ നമ്മുടെ പുനലൂർ ഒരു ബാറ്ററി കടയിൽ ബാറ്ററിയുടെ പണി പഠിക്കാൻ നിന്നതാ, പിന്നീട് അതങ്ങ് നിർത്തി.
0: മോട്ടിക്കാൻ പഠിച്ചാ പിന്നെ ബാറ്ററിയുടെ പണി പഠിക്കുന്ന എന്തിനാ?
2: ഇപ്പൊ കൊല്ലത്തെ എങ്ങാണ്ട് ഒരു വർക്ക്ഷോപ്പിൽ നിൽക്കുവാണെന്ന് അറിഞ്ഞത്.
1: ഇവനാ ബാറ്ററി മോട്ടിച്ചതെന്ന് പോലീസുകാരെ പിടി കിട്ടി.
2: അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ജീപ്പ് വന്ന് നിന്ന് അവനെ പിടിച്ചോണ്ട് പോയി, എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ അവനെയും കൊണ്ട് നമ്മുടെ റിട്ടയർഡ് പട്ടാളക്കാരൻ രവീന്ദ്രൻ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുവന്നു.
1: അയാളുടെ വാഹനത്തിന്റെയും ബാറ്ററി അടിച്ചോണ്ട് പോയോ?
2: അമ്മാവനെന്താ, രവീന്ദ്രൻ ചേട്ടന്റെ തൊഴുത്തിനോട് ചേർന്നുള്ള മുറിയിലാ ചക്രപാണി മോഷ്ടിച്ച ബാറ്ററികളെല്ലാം കൊണ്ടുവച്ചിരുന്നത്.
0: എന്നിട്ടും റിട്ടയർഡ് പട്ടാളക്കാരൻ അറിഞ്ഞില്ലയോ? ദൈവമേ, അയാള് സർവീസിലിരുന്ന കാലത്തെ യുദ്ധം മരാഞ്ഞത് നമ്മുടെ ഭാഗ്യമായി പോയി.
2: അമ്മാവി, വർഷങ്ങളായിട്ട് രവീന്ദ്രൻ ചേട്ടന്റെ കുപ്പിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഈ ചക്രപാണിയാ.
1: അത് ശരി,
2: ആർക്കെപ്പോ സാധനം വേണമെന്ന് ചക്രപാണിയെ വിളിച്ച് പറഞ്ഞാ മതി, കൃത്യമായിട്ട് എത്തിക്കും. പക്ഷെ എവിടുന്നാ കൊണ്ടുവരുന്നെന്ന് മാത്രം അവൻ പറയത്തില്ല.
1: പറയത്തില്ല, മുട്ടിച്ചോണ്ടുവരുന്ന ബാറ്ററികൾ വെക്കാൻ സ്ഥലം കൊടുക്കുന്നില്ലയോ?
0: രവീന്ദ്രന്റെ പോലീസുകാർ കൊണ്ടുപോയോ?
2: ദൂരെ മാറ്റി കയറി ഏതാണ്ടൊക്കെ ചോദിച്ച്. രവീന്ദ്രൻ ചേട്ടൻ പറയുന്നത് റിപ്പയർ ചെയ്യാനാണെന്ന് ആ ചക്രപാണി പറഞ്ഞതെന്ന്. അവന്റെ വീട്ടിൽ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാ ഇവിടെ കൊണ്ടുവച്ചതെന്ന്.
0: ചിലപ്പോ ശരിയായിരിക്കും.
1: എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
2: ആരും വിശ്വസിക്കുന്നില്ല അമ്മാവാ.
0: രവീന്ദ്രന്റെ ഭാര്യ ഇതേ പറ്റി അറിഞ്ഞോ?
2: ഫസ്റ്റ് ആ ചേച്ചിക്ക് അവിടെ ഒരു വോയിസും ഇല്ല. പോലീസ് ജീപ്പ് പണിയാൻ കൊണ്ടിട്ട വർക്ക്ഷോപ്പിൽ നിന്ന് ജീപ്പിന്റെ ബാറ്ററി ആരാണ്ട് അടിച്ചോണ്ടുപോയി. വർക്ക്ഷോപ്പുകാരൻ പോലീസിൽ അറിയിച്ച് ചക്രപാണിയെ കുറിച്ച് സംശയവും പറഞ്ഞു.
1: അങ്ങനെ വരട്ടെ, അതാ അന്വേഷണം ഇത്ര ശക്തമായത്.
0: ചക്രപാണിയുടെ സഹോദരന്മാരും ഈ കേസിൽ ഇടപെട്ടില്ലയോ?
2: ആരും ഇടപെട്ടില്ല, അവരൊക്കെ ഈ വാർത്ത കേട്ടാട്ട് പോലും ഭാവിച്ചില്ല.
0: അതാ നല്ലത്, നാറിയവനെ ചമന്നാൽ ചമന്നവൻ നാറും.

മനുഷ്യരെ വിധിക്കാൻ പുറപ്പെട്ടാൽ നിങ്ങൾക്കവരെ സ്നേഹിക്കാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞത് മദർ തെരേസയാണ്. മുൻവിധിയോടെ ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന പ്രകൃതം നമുക്കുണ്ടെങ്കിൽ മാറ്റണം. ഒരു കഥ പറയാം. സ്വാത്വികനായ ഒരു മനുഷ്യൻ ടൈഗ്രീസ് നദിക്കരയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ ഒരു കാഴ്ച കണ്ടത്. ഒരു യുവാവും സ്ത്രീയും ചേർന്നിരിക്കുന്നു. ആ യുവാവ് കുപ്പിയിൽ നിന്നെന്തോ കുടിക്കുന്നുണ്ട്, പിന്നെ ആ സ്ത്രീക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ആ കാഴ്ച തീരെ ദഹിച്ചില്ല. അദ്ദേഹം അവരുടെ സ്വകാര്യതയിൽ ഇടപെട്ടു. എന്താണിത്? പൊതുസ്ഥലത്ത് ഒരു അന്യ സ്ത്രീക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുകയോ? ആ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ആ വ്യക്തിയെ കണ്ടപ്പോൾ സ്വാത്വികനാണെന്ന ഭാവം ഉൾക്കൊണ്ടാവണം അവർ മൗനം പാലിച്ചത്. അതേസമയം നദിയിലൂടെ വന്നുകൊണ്ടിരുന്ന ഒരു തോണി മറിഞ്ഞു പോകുന്നത് അവർ മൂന്നുപേരും കാണുകയാണ്. അതിൽ ആറ് യാത്രക്കാരുണ്ട്. അവരെല്ലാവരും പുഴയിൽ വീണു. ആ യുവാവ് പുഴയിലേക്ക് എടുത്തുചാടി. മുങ്ങി മരിക്കുമായിരുന്ന അഞ്ചു പേരെ അയാൾ രക്ഷപ്പെടുത്തി. ആറാമത്തെ യാത്രക്കാരനു വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കരയിലേക്ക് നോക്കി അയാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ദോഷം കൊണ്ട വലിയ ആളല്ലേ നിങ്ങൾ? ഒരു മനുഷ്യനെ പോലും രക്ഷിക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയുന്നില്ല? ആ കുപ്പിയിലുള്ളത് മദ്യമൊന്നുമല്ല സുഹൃത്തെ, വെറും വെള്ളമാണ്. ആ ഇരിക്കുന്ന സ്ത്രീ എന്റെ മാതാവുമാണ്. ആ സ്വാത്വികനായ മനുഷ്യൻ ഉരുകിപ്പോയി. അവരോട് മാപ്പ് ചോദിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന എന്റെ ശീലം ഞാൻ അതോടെ മാറ്റി. ആ യുവാവ് എനിക്ക് ഗുരുതുല്യനായി. മറ്റുള്ളവരെ വിധിച്ച് അഭിപ്രായം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പറയുന്ന നമ്മുടെ മനസ്സിന്റെ കേടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടാവണം. അവനവനെ വിധിക്കുന്നവർക്ക് മാത്രമേ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതയാത്ര സാധ്യമാകൂ. മറ്റാർക്കും മാർക്കിട്ടത് കൊണ്ട് നമുക്ക് വിശുദ്ധരാകാൻ പറ്റില്ലല്ലോ. ഗുരുവിന്റെ അടുത്ത് വന്ന് ശിഷ്യൻ ചോദിച്ചു, എന്റെ മനസ്സിന്റെ ന്യൂനതകൾ എത്രമാത്രം നന്നാക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും അത് കൂടിക്കൂടി വരികയാണല്ലോ, ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. ഒരാൾ മെച്ചപ്പെടുന്നതിന്റെ അടയാളമാണത്. സ്വന്തം കുറവുകളിലേക്കും ന്യൂനതകളിലേക്കും

തന്നെയാണ് നാം പിന്നെയും പിന്നെയും നോക്കേണ്ടത്. പേടിക്കണ്ട, ഇതൊരു നല്ല ലക്ഷണമാണ്. ഗുരു ഇത് പറഞ്ഞ് ആ ശിഷ്യനെ സമാധാനിപ്പിച്ചു. ഈ കഥകളിലൊക്കെ നമുക്കെത്രയോ ഗുണപാഠങ്ങളുണ്ട്. മറ്റുള്ള മനുഷ്യരെ ഒറ്റക്കാഴ്ചയിൽ വിധിച്ച് വിലയിരുത്തുന്ന നമ്മുടെ ആ ശീലം ഇനിയും മാറ്റിയില്ല എങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരും.

0: റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആര്യ. യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനത്തിൽ കളക്ട്രേറ്റിൽ മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർച്ചയായി അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിന് രാജ്യത്തുടനീളം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സിവിൽ ഡിഫൻസ് മോക് ഡ്രില്ലിന്റെ ഭാഗമായിട്ടായിരുന്നു കളക്ട്രേറ്റിൽ മോക് ഡ്രിൽ. വ്യോമാക്രമണവും അതുമൂലം സംഭവിക്കുന്ന അഗ്നിബാധയും കെട്ടിടങ്ങളുടെ തകർച്ചയും എന്ന സാങ്കല്പിക സാഹചര്യം മുൻനിർത്തിയായിരുന്നു മോക് ഡ്രിൽ. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വ്യോമാക്രമണം നടന്നതായി സൂചിപ്പിക്കുന്ന ആദ്യ സൈറൻ മുഴങ്ങിയതോടെയാണ് മോക് ഡ്രില്ലിന് തുടക്കമായത്. ജില്ലാ കളക്ടർ ആനി ജൂല തോമസിന്റെ മേൽനോട്ടത്തിൽ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മോക് ഡ്രിൽ നടന്നത്. സ്കൂൾ മുറ്റത്ത് പച്ചക്കറി തോട്ടമൊരുക്കി കുട്ടികൾക്ക് കൃഷിയുടെ പ്രായോഗിക പാഠങ്ങൾ പകർന്നു നൽകാനൊരുങ്ങുകയാണ് വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത്. കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിനും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്കൂളിൽ പോഷക തോട്ടങ്ങൾ ഒരുക്കുന്ന പദ്ധതിയായ ഹരിതശ്രീയുടെ ഭാഗമായാണ് പച്ചക്കറി തോട്ടം ഒരുങ്ങുന്നത്. സ്കൂൾ പരിസരത്ത് പച്ചക്കറി തോട്ടങ്ങൾ സജ്ജീകരിച്ച് കുട്ടികൾക്ക് കൃഷിയുടെ പ്രായോഗിക പാഠങ്ങൾ പകർന്നു നൽകുന്നതിനൊപ്പം സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ കഴിയുന്നത്ര സ്വന്തം മുറ്റത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അസാപ് കേരളയുടെ കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 6 മാസത്തെ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. +2 ITI ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കേരള വനിതാ കമ്മീഷൻ 16 ഒക്ടോബർ രാവിലെ 10 മുതൽ കൊല്ലം ജവഹർ ബാലഭവനിൽ മെഗാ അദാലത്ത് നടത്തും. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന ഇംബിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീകൾ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് ധനസഹായത്തിന് അപേക്ഷിക്കാം. ഓച്ചിറ ക്ഷീരോത്പാദന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ 23 മുതൽ 31 വരെ 10 ദിവസങ്ങളിൽ ക്ഷീരോത്പാദന നിർമ്മാണ പരിശീലനം സംഘടിപ്പിക്കും. കേരള പോലീസ് സർവീസ് വകുപ്പിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധപ്പെടുത്തി. മനേൽകുളങ്ങര സർക്കാർ വനിതാ ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ 15 ഒക്ടോബർ നീട്ടി. യോഗ്യത SSLC. പ്രായപരിധിയില്ല. ഫോൺ നമ്പർ 0474-2793-714. പുനലൂർ ചെമ്മന്തൂർ തടിക്കാട് റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ 14 മുതൽ 16 വരെ ചെമ്മന്തൂർ മുതൽ കല്ലടമുക്ക് വരെയുള്ള ഭാഗത്തെ വാഹന ഗതാഗതം നിരോധിച്ചു. ഇതുവഴിയുള്ള വാഹനങ്ങൾക്ക് സമാന്തര പാത ഉപയോഗിക്കാവുന്നതാണെന്ന് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലോക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
7: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് അടുത്ത 5 വർഷത്തിനുള്ളിൽ മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിൽ എത്തും. നാളെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ പങ്കെടുക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വൈദ്യുതി പ്രതിസന്ധി മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കിയതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണ അനുമതി സ്പീക്കർ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ഉപയോഗപ്പെടുത്തിയും ബ്ലൂ എക്കണോമിയിൽ ഉൾപ്പെടുത്തിയുമാണ് മത്സ്യോൽപാദനം കൂട്ടുകയെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ചോദ്യോത്തരവേളയിൽ വി മുരളീധരൻ MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഉൾനാടൻ മത്സ്യമേഖലയിൽ ഉൽപാദനം ഇരട്ടിയാകുന്നതിനുള്ള പുതിയ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും ശ്രീ അബ്ദുൾ ഗഫൂർ വ്യക്തമാക്കി.
1: മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, പുതിയ പദ്ധതികൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. കേന്ദ്ര പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ബ്ലൂ എക്കോണമിയിൽ പെടുത്തി തന്നെ നമ്മളിപ്പോൾ സബ്പ്ലാനിൽ 20 കോടി രൂപ അതിനുവേണ്ടി മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുകയാണ് സാർ. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മത്സ്യ പ്രൊഡക്ഷൻ അടുത്ത 5 വർഷത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് സാർ.
0: സംസ്ഥാനത്തെ ജലാശയങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുമെന്നും മണൽ വാരൽ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി മോൻസ് ജോസഫ്. പമ്പാ നദിയിലെ മണൽ നീക്കം സംബന്ധിച്ച നടപടികൾ കേന്ദ്ര പദ്ധതികളുമായി ചേർന്ന് നടപ്പിലാക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. അതേസമയം വേമ്പനാട് കായലിൽ നിന്ന് കൃത്യമായ നീരൊഴുക്ക് കടലിലേക്കുണ്ടാകുന്നില്ലെന്നും ഇത് പരിഹരിക്കാൻ സമയബന്ധിതമായി ശാസ്ത്രീയമായ പദ്ധതി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. നിയമസഭാ സമ്മേളനത്തിന്റെ 3ാം ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകുകയായിരുന്നു. മലയാളം ഐക്യവേദി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എറണാകുളം മാർക്കറ്റിലെ ചരിത്രപ്രസിദ്ധമായ കടവുഭാഗം സിനഗോഗിന് സമീപം തീയിട്ട സംഭവത്തിൽ പ്രതി പിടിയിൽ. പുത്തൻകുരിശ് സ്വദേശി എബിൻ പോളാണ് പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 12 പുലർച്ചെ സിനഗോഗിന് സമീപമെത്തിയ ഇയാൾ പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം കടന്നുകളയുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കൊച്ചി സിറ്റി DCP അരുൺ കെ പവിത്രൻ അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് ദേവികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 2 ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 പേർ അറസ്റ്റിൽ. ഞായറാഴ്ചയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മലപ്പുറം വണ്ടൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനു പിന്നാലെ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു. പെവുന്തറ സ്വദേശി അച്ചിപ്ര സത്താറാണ് മരിച്ചത്. വണ്ടൂർ മഞ്ചേരി റോഡിൽ അടുത്തിടെ പ്രവർത്തനം തുടങ്ങിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കിടയിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടൂർ ബ്ലോക്കിലെ 6 പഞ്ചായത്തുകളിലായി രോഗബാധിതരുടെ എണ്ണം 100 കടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നൊവേഷൻ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ചെറുപ്രായം മുതൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാനും രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ നൂതനാശയ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. പരിശോധനകൾ, നൂതന സാങ്കേതിക വിദ്യ, ജനപങ്കാളിത്തം എന്നിവയിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. TB മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ 28 കോടിയിലധികം ജനങ്ങളെ പരിശോധനയ്ക്കും വിധേയരാക്കി. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ 7 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസിൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇടുക്കിയിൽ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനും പാഴ്വസ്തുക്കളിൽ നിന്ന് വരുമാനം നേടാനും ലക്ഷ്യമിട്ട് കട്ടപ്പന നഗരസഭാ ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും പുതിയ പദ്ധതിക്ക് രൂപം നൽകി. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള ബിന്നുകൾ മുഴുവൻ വീടുകളിലും ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: നഗരസഭാ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ നിലവിൽ സ്വകാര്യ ഏജൻസികൾക്ക് പണം നൽകുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥിതി മാറ്റി പാഴ്വസ്തുക്കളുടെ വിതരണം ലാഭകരമാക്കുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ചെമ്പ്, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ പാഴ്വസ്തുക്കളുടെ ഏകദേശ കണക്കെടുത്ത മൂല്യം തിട്ടപ്പെടുത്തും. കൂടാതെ പുളിയൻമല സ്ലോട്ടർ ഹൌസിന് സമീപം 90 ലക്ഷം രൂപ ചെലവിൽ ജില്ലയിലെ ആദ്യത്തെ ഡബിൾ ചേംബർ സാനിറ്ററി പാഡ് ഇൻസിനറേറ്ററും ഉടൻ പ്രവർത്തന സജ്ജമാകും.
0: തിരുവനന്തപുരം നഗരത്തിലെ ഓവർഹെഡ് കേബിളുകൾ നീക്കം ചെയ്യുന്ന നഗരസഭയുടെ പദ്ധതിക്ക് തുടക്കമായി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായുള്ള എല്ലാ കേബിളുകളും നീക്കം ചെയ്യുമെന്ന് മേയർ പറഞ്ഞു. നവരാത്രി മഹോത്സവത്തിന്റെ 4 ദിനമായ ഇന്ന് ദുർഗാദേവിയുടെ 4 ഭാവമായ കൂഷ്മാണ്ഡ ദേവിയെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും സമൃദ്ധിയും മികച്ച ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലുമാണ് കൂടിയിരുത്തിയിരിക്കുന്നത്. പൂജവയ്പ്പ് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുമായി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് സന്ത്രഗച്ചി എക്സ്പ്രസ് ഈ മാസം 17 ഉച്ചയ്ക്ക് 1:45 പുറപ്പെടും. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരു കന്റോൺമെന്റിനും തിരുവനന്തപുരം നോർത്തിനുമിടയിൽ ഈ മാസം 16 പ്രത്യേക സർവീസ് ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് അടുത്ത 5 വർഷത്തിനുള്ളിൽ മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12.
4: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിലെ കനകദുർഗ ക്ഷേത്രത്തിൽ വൈകുന്നേരം രാഷ്ട്രപതി ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന ദേശീയ സരസ്മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 1500ലധികം സ്വയം സഹായ സംഘങ്ങളിലെ വനിതാ അംഗങ്ങൾ മേളയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഇരു നേതാക്കളും ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. സമാധാനവും സുസ്ഥിരവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖല എന്ന വിഷയത്തിൽ ഇന്ത്യയ്ക്കും ആസിയാനും ഒരേ താൽപര്യമാണുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ആസിയാൻ ഇന്ത്യ ഡിഫൻസ് തിങ്ക് ടാങ്ക് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെക്കുകിഴക്കൻ ഏഷ്യയുമായി സഹകരിക്കാനുള്ള ദീർഘകാല പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയമെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: For India, ASEAN is central to our Indo-Pacific region. India acts policy Sagar and Mahasagar region, advocate open multipolar cooperation, and we align these approaches through ASEAN-led mechanism. Our Act East policy is a long-term commitment to working with Southeast Asia as an equal partner.
0: ആഗോള സെമികണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ ഉൽപാദന ചെലവിനൊപ്പം വിശ്വാസ്യതയ്ക്കും സൈബർ സുരക്ഷയ്ക്കും പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സെമി കണ്ടക്ടർ രൂപകൽപ്പന, നിർമ്മാണം, പരിശോധന എന്നിവയിൽ വിശ്വസ്ത പങ്കാളിയാകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 38 വികസിത രാഷ്ട്രങ്ങളുമായി ഇന്ത്യ മുൻഗണനാ വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണി സാധ്യതകൾ ആഗോളതലത്തിൽ വികസിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. പരിശോധനകൾ, നൂതന സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. ടിബി മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്കും വിധേയരാക്കി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ സഹകരണവും തന്ത്രപ്രധാനമായ പങ്കാളിത്തവും സന്ദർശനവേളയിൽ ചർച്ചയാകും. പര്യടനത്തിനിടെ റൂബിയോ മുംബൈ ജാംനഗറും സന്ദർശിക്കും. യുഎസ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതാണ് ഇക്കാര്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 ജൂലൈ 1-നാണ് ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. ജി എസ് ടി ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും ജി എസ് ടി കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. ജി എസ് ടിയിലൂടെ സങ്കീർണമായ നികുതി ശൃംഖലയെ ഒരു ഏകീകൃത ദേശീയ വിപണിയാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചതായി ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വൈദ്യുതി പ്രതിസന്ധിയുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വൈദ്യുതി പ്രതിസന്ധി മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കിയതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു.
4: എന്താണ് ഈ പ്രതിസന്ധിയുടെ കാരണം എല്ലാവർക്കും അറിയാം. ആവശ്യകതയിലെ വർധനവാണ് പ്രധാനമായി. കഴിഞ്ഞ സെപ്റ്റംബറിനേക്കാൾ ഈ വർഷം സെപ്റ്റംബറിൽ 1200 മെഗാവാട്ടിന്റെ അധിക വർധനവുണ്ടായി. 25 വർധനവുണ്ടായി. ഈ ആവശ്യകത നമുക്കറിയാം, മഴ കുറഞ്ഞു. മഴ കുറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് വെള്ള ലഭ്യത കുറയുക മാത്രമല്ല, മഴ കുറയുമ്പോൾ ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് എയർ കണ്ടീഷൻ ഉപയോഗിക്കും, കൂടുതൽ ഫാൻ ഉപയോഗിക്കും, പുതിയ എ സി വാങ്ങിയിട്ടുണ്ട്, കൺസംപ്ഷൻ കൂടി.
0: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഇ വി അബ്ദുൾ ഗഫൂർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയും ബ്ലൂ ഇക്കോണമിയിൽ ഉൾപ്പെടുത്തിയുമാണ് മത്സ്യോൽപാദനം കൂട്ടുകയെന്ന് വി മുരളീധരൻ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഉൾനാടൻ മത്സ്യമേഖലയിൽ ഉൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള പുതിയ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭാ സമ്മേളനത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും 2-ാം റൌണ്ടിൽ പ്രവേശിച്ചു. തൻവി ജപ്പാൻ താരത്തെയും ശ്രീകാന്ത് ഫ്രഞ്ച് താരത്തെയുമാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഇന്ത്യയുടെ പി വി സിന്ധുവും ലക്ഷ്യ സെന്നും പുറത്തായി. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും ഇന്ന് ക്വാർട്ടറിലിറങ്ങും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് വൈകുന്നേരം 7-ന് ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17-ന് നടക്കും. സി ജെ പി നേതാക്കളായ സൌരഭ് ദാസിനെയും അശുതഘോഷ് റാങ്കെയും ഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. അജിങ്ക്യ ഷിൻഡെയെ ഉപാധികളോടെയാണ് വിട്ടയച്ചത്. നിയമവിരുദ്ധ സംഘം ചേരൽ, ഔദ്യോഗിക ഉത്തരവുകൾ ലംഘിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി 3 പേർക്കുമെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കേരളത്തിൽ 4 മുതൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ 4 മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. നവരാത്രി മഹോത്സവത്തിന്റെ 4-ാം ദിനമായ ഇന്ന് ദുർഗാദേവിയുടെ 4-ാമത്തെ ഭാവമായ കൂഷ്മാണ്ഡദേവിയെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും സമൃദ്ധിയും മികച്ച ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകുകയായിരുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

മനുഷ്യരെ വിധിക്കാൻ പുറപ്പെട്ടാൽ നിങ്ങൾക്കവരെ സ്നേഹിക്കാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞത് മദർ തെരേസയാണ്. മുൻവിധിയോടെ ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന പ്രകൃതം നമുക്കുണ്ടെങ്കിൽ മാറ്റണം. ഒരു കഥ പറയാം. സ്വാത്വികനായ ഒരു മനുഷ്യൻ ടൈഗ്രീസ് നദിക്കരയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ ഒരു കാഴ്ച കണ്ടത്. ഒരു യുവാവും സ്ത്രീയും ചേർന്നിരിക്കുന്നു. ആ യുവാവ് കുപ്പിയിൽ നിന്നെന്തോ കുടിക്കുന്നുണ്ട്, പിന്നെ ആ സ്ത്രീക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ആ കാഴ്ച തീരെ ദഹിച്ചില്ല. അദ്ദേഹം അവരുടെ സ്വകാര്യതയിൽ ഇടപെട്ടു. എന്താണിത്? പൊതുസ്ഥലത്ത് ഒരു അന്യ സ്ത്രീക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുകയോ? ആ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ആ വ്യക്തിയെ കണ്ടപ്പോൾ സ്വാത്വികനാണെന്ന ഭാവം ഉൾക്കൊണ്ടാവണം അവർ മൗനം പാലിച്ചത്. അതേസമയം നദിയിലൂടെ വന്നുകൊണ്ടിരുന്ന ഒരു തോണി മറിഞ്ഞു പോകുന്നത് അവർ മൂന്നുപേരും കാണുകയാണ്. അതിൽ ആറ് യാത്രക്കാരുണ്ട്. അവരെല്ലാവരും പുഴയിൽ വീണു. ആ യുവാവ് പുഴയിലേക്ക് എടുത്തുചാടി. മുങ്ങി മരിക്കുമായിരുന്ന അഞ്ചു പേരെ അയാൾ രക്ഷപ്പെടുത്തി. ആറാമത്തെ യാത്രക്കാരനു വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കരയിലേക്ക് നോക്കി അയാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ദോഷം കൊണ്ട വലിയ ആളല്ലേ നിങ്ങൾ? ഒരു മനുഷ്യനെ പോലും രക്ഷിക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയുന്നില്ല? ആ കുപ്പിയിലുള്ളത് മദ്യമൊന്നുമല്ല സുഹൃത്തെ, വെറും വെള്ളമാണ്. ആ ഇരിക്കുന്ന സ്ത്രീ എന്റെ മാതാവുമാണ്. ആ സ്വാത്വികനായ മനുഷ്യൻ ഉരുകിപ്പോയി. അവരോട് മാപ്പ് ചോദിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന എന്റെ ശീലം ഞാൻ അതോടെ മാറ്റി. ആ യുവാവ് എനിക്ക് ഗുരുതുല്യനായി. മറ്റുള്ളവരെ വിധിച്ച് അഭിപ്രായം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പറയുന്ന നമ്മുടെ മനസ്സിന്റെ കേടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടാവണം. അവനവനെ വിധിക്കുന്നവർക്ക് മാത്രമേ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതയാത്ര സാധ്യമാകൂ. മറ്റാർക്കും മാർക്കിട്ടത് കൊണ്ട് നമുക്ക് വിശുദ്ധരാകാൻ പറ്റില്ലല്ലോ. ഗുരുവിന്റെ അടുത്ത് വന്ന് ശിഷ്യൻ ചോദിച്ചു, എന്റെ മനസ്സിന്റെ ന്യൂനതകൾ എത്രമാത്രം നന്നാക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും അത് കൂടിക്കൂടി വരികയാണല്ലോ, ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. ഒരാൾ മെച്ചപ്പെടുന്നതിന്റെ അടയാളമാണത്. സ്വന്തം കുറവുകളിലേക്കും ന്യൂനതകളിലേക്കും തന്നെയാണ് നാം പിന്നെയും പിന്നെയും നോക്കേണ്ടത്. പേടിക്കണ്ട, ഇതൊരു നല്ല ലക്ഷണമാണ്. ഗുരു ഇത് പറഞ്ഞ് ആ ശിഷ്യനെ സമാധാനിപ്പിച്ചു. ഈ കഥകളിലൊക്കെ നമുക്ക് എത്രയോ ഗുണപാഠങ്ങളുണ്ട്. മറ്റുള്ള മനുഷ്യരെ ഒറ്റക്കാഴ്ചയിൽ വിധിച്ച് വിലയിരുത്തുന്ന നമ്മുടെ ആ ശീലം ഇനിയും മാറ്റിയില്ല എങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരും.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നമ്മളെന്താ പറഞ്ഞു,
3: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2.
1: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സാരിഗമ കാർവാ.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

ഇടിവെട്ടും അമുട്ടിനു തീരി കൊളുത്താം, വെടിപാട കുതിരയെ പിടിച്ചു കെട്ടാം, പടവെട്ടി പകിട്ടകൾ അടിച്ചെടുക്കാം.

കൊല്ലം മുട്ടുമുങ്ങിപ്പോയേ.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
5: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളുടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ, കോൺടാക്ട് 8547025367.
6: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ആര്യ. ഈ വൈകുന്നേരത്ത് നല്ല അടിപൊളി പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9544477012.

0: നിങ്ങൾക്ക് തിരികെ വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരി. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു കൊടുക്കാനും വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544709912. സങ്കടങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം സാറിന് വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്തിന്, നമ്മുടെ സിനിമാ നടന്മാർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്, മന്ത്രിമാർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ എല്ലാ ആൾക്കാർക്കും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, തമ്പുരാനെ എനിക്കിതൊന്നും വരുത്തില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചാലും പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല, കാര്യം വരാനുള്ളത് വഴി തങ്ങില്ല. എന്ത് തരണം ചെയ്യാനുള്ള ശക്തി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കി തരണേ എന്ന് പറയുന്നതിലാണ് കാര്യം. അപ്പോൾ ഇനി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള ശക്തി എൻ്റെ മനസ്സിന് തരണേ എന്നാവട്ടെ ഇനിയുള്ള പ്രാർത്ഥന. അപ്പോൾ എന്തായാലും ഏറ്റവും വലിയ പവർഫുള്ളായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാതെ ആ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അങ്ങോട്ട് മാറ്റുക, നമ്മുടെ പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ, ഹലോ, ആരാ ഇത്? കല്ലടയിൽ നിന്ന് ആരാ വിളിക്കുന്നേ?
1: വസുന്ധരൻ.
0: വസുന്ധരൻ, പറ ചേട്ടാ, എന്തുണ്ട് വിശേഷം?
1: പ്രത്യേകിച്ച് വിശേഷമൊക്കെ
0: ആണല്ലേ. അപ്പൊ രണ്ടുപേരും ചായ ഒക്കെ കുടിച്ചോ?
1: ഇല്ല, ചായ ഇനിയേ കുടിക്കുന്നുള്ളൂ.
0: ചായ ഇനി കുടി. ചായയുടെ കൂടെ എന്താ കഴിക്കാനുള്ളേ?
1: ചായയുടെ കൂടെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടുപേരും എന്തായാലും സന്തോഷമായിട്ടൊക്കെ ഇരിക്കും ചേട്ടാ. ചേട്ടന് ഏത് പാട്ടാ വേണ്ടേ?
1: ഈ മാസം 2nd
0: ആ
1: ഒരു നമ്മുടെ ഒരു പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഓർമ്മദിനമായിരുന്നു. അപ്പൊ അന്ന് എനിക്കൊരു പാട്ടിന് വിളിക്കാൻ പറ്റിയില്ല.
0: അതെ അതെ.
1: അദ്ദേഹം 17 വയസ്സുള്ളപ്പം ഒരു പാട്ടത്തിന് ഒരു പാട്ട് ഒരു സിനിമയെ ഈണം പറഞ്ഞു.
0: സംഗീതം
1: മംഗല്യ പല്ലക്ക് എന്ന ആ സിനിമയുടെ പേര്.
0: അതില്
1: അതില് ഒരു മംഗല്യ പല്ലക്കിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അദ്ദേഹത്തിന് 17 വയസ്സേയുള്ളു. 17 വയസ്സുകാരൻ 55 വയസ്സുള്ള ദാസാറിനെ പാട്ട് പഠിപ്പിച്ച് പാടിച്ചതാ. ആ പാട്ടൊന്ന് കേൾക്കണം.
0: ആ പാട്ട് കേൾപ്പിച്ചു തരാല്ലോ ചേട്ടന്. അപ്പൊ എന്തായാലും ബാലഭാസ്കറിനും ചേട്ടൻ ബാലഭാസ്കറിന്റെ ഓർമ്മകളിലാണ് ഇപ്പോഴുള്ളത്. ചേട്ടൻ മാത്രമല്ല, നമ്മൾ എല്ലാവരും. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് വെച്ചു തരാം. അപ്പോ എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ചേക്കാം. അപ്പോ എന്തായാലും അടിപൊളിയായിട്ടിരിക്കും, സന്തോഷത്തോടെ ഇരിക്കുക കേട്ടാ. ഓക്കെ, ശരി എന്നാ, ബൈ ബൈ. അപ്പൊ നമുക്കൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, അത് വായിക്കാം. ഹലോ, പുത്തൻ തെരുവിൽ നിന്ന് നയനയാണ്. ഇന്ന് എനിക്ക് വേണ്ട പാട്ട് ചന്ദ്രചൂട ശിവശങ്കര എന്ന് പറയുന്ന പാട്ടാണ്. അപ്പൊ എന്തായാലും നമ്മുടെ നയനക്കുട്ടിക്ക് വേണ്ടി ആ പാട്ട് വെച്ചു കൊടുക്കാം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
5: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
10: വെൽക്കം ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോംസ് ഗാനമഞ്ചരിയിലേക്ക് സ്വാഗതം. അപ്പം വേഗം തന്നെ പാട്ടുകൾക്കായി വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544709012. അപ്പം നമുക്ക് ദേ ഒരു കോളുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ ഹലോ
11: ഹലോ
10: ഹലോ ചേട്ടാ പറയൂ. കേട്ടില്ല, എന്താ പറഞ്ഞേ?
11: ഒരു പാട്ട് വേണമായിരുന്നു.
10: പേരെന്താ വിളിക്കുന്ന ആളുടെ?
11: രഞ്ജീഷ് കുമാർ.
10: രഞ്ജീഷ് കുമാർ? അതെ, ആര്യാണ്.
11: ഒരു ഗാനം വേണമായിരുന്നു.
10: ഏത് ഗാനാ വേണ്ടത്?
11: ദേവരാഗം.
10: ദേവരാഗം സിനിമയിലെ ഏത് പാട്ടാ വേണ്ടേ?
11: ഓക്കെ
10: ഓക്കെ, ആ പാട്ട് തന്നെ വെച്ചുതരാം. ചേട്ടൻ എവിടെ, തിരക്കിലാണോ? ആണല്ലേ, ചുമ്മാ ഇരിക്കുക. എവിടെ, വീട്ടിലാണോ അതോ ജോലി സ്ഥലത്താണോ? ആണല്ലേ, അപ്പൊ കൂട്ടുകാരനും കൂട്ടുകാരന്റെ കടയിലുള്ള എല്ലാവർക്കും വേണ്ടിയാണോ പാട്ട്? ഓക്കെ, എന്നാ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തോളാം. അപ്പൊ ശരി എന്നാ. ഓക്കെ, ബൈ.
11: ഓക്കെ,
10: അപ്പൊ നമുക്കൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ഹായ് ഗാനമഞ്ജരി, ഞാൻ അനന്ത ഇടക്കാട് നിന്ന്. എനിക്ക് മണിച്ചതിത്താഴ് മൂവിയിലെ വരുവാനില്ലാരുമി എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ? എൻ്റെ ഫ്രണ്ട് ഉഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: തിരികെ വരാം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോംസ് ഗാനമഞ്ചുരിയിലേക്ക്. പാട് പാട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇവിടെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ വേഗം തന്നെ വിളിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യൂ. വേഗം തന്നെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544709912.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഞാൻ നിഷാനാണ് സംസാരിക്കുന്നത്.
0: ഓ, വീണ്ടും നിഷാൻ കുട്ടൻ, പറയൂ, എന്തുണ്ട് വിശേഷം? സുഖം സന്തോഷം? സുഖം സന്തോഷം ആണല്ലേ. എന്ത്, വൈകുന്നേരം ഇപ്പൊ സ്കൂള് വിട്ട് വീട്ടിലേക്ക് വന്നിട്ട് കളിക്കാനൊന്നും പോയില്ലേ? എവിടെ കളിക്കാൻ പോന്നേ? ചുമ്മാ തുടർന്ന് സൈക്കിൾ ഇവിടെ. അപ്പൊ സൈക്കിളൊക്കെ ചവിട്ടാ അറിയാം?
1: ആ,
0: അപ്പൊ സൈക്കിളൊക്കെ ചവിട്ടി ഒരരികത്തൂടെ വളരെ സമാധാനമായിട്ടൊക്കെ പോകട്ടോ. ആ, അപ്പൊ ഈശാൻ കുട്ടൻ ഏത് പാട്ടാ വേണ്ടേ? ഓക്കേ, ഏത് സിനിമയിലെ പാട്ടത്? ഓക്കെ, അപ്പൊ കുട്ടൻ ആ പാട്ട് വെച്ചേരാ കേട്ടോ. പിന്നെ വിശേഷമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ എല്ലാരും അന്വേഷണം, എന്റെ അന്വേഷണം പറഞ്ഞേക്കോ കേട്ടോ. നന്നായിട്ട് പഠിക്കൂ കേട്ടോ. അപ്പൊ ശരി എന്നാ, ബൈ ബൈ. എന്റെ പേര് ആര്യ. ഓക്കെ, ബൈ. അപ്പൊ നമുക്കൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. വേലു ഫ്രം മൈനാപ്പള്ളിയിൽ നിന്നാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് യവന കഥയിൽ നിന്ന് വന്ന എന്ന സോങ്ങാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
4: By the way, നമ്മളെന്താ പറഞ്ഞു വന്നത്?
5: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: അപ്പൊ നമുക്ക് തിരികെ വരാം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9545700912. ഹലോ
8: ഹലോ
7: ഹലോ, ആരാണ്? ലതിക ചേച്ചി, സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്?
8: ഞാനും
7: അണ്ണനും. അണ്ണൻ എവിടെ പോയി? ജോലിക്ക് പോയോ?
8: ഇവിടെ ഉണ്ട്.
7: അപ്പൊ രണ്ടുപേരും ചായയൊക്കെ കുടിച്ചോ?
8: ചായ
7: കുടിച്ച്. അപ്പൊ
8: സന്തോഷമായിട്ടിരിക്കുന്നു.
7: എന്തോ മരുന്നാണെന്നോ? അത് കുഴപ്പമില്ല, നമ്മൾ എല്ലാരും ഓരോന്നിനും മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാ അസുഖങ്ങളൊക്കെ മാറട്ടെ
8: കേട്ടോ.
7: ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും ഭക്ഷണമൊക്കെ കഴിച്ച്, മരുന്നൊക്കെ കഴിച്ച്, പാട്ടൊക്കെ കേട്ട് നല്ല കുട്ടിയായിട്ടിരിക്കുക കേട്ടോ. ചേട്ടനോടും അന്വേഷണം പറഞ്ഞേക്ക്. ഏത് പാട്ടാ ചേച്ചി വേണ്ടേ?
8: നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, ആ പാട്ടാ വേണ്ടത്.
7: ഓക്കെ ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. എന്നാ ശരി കേട്ടോ, ബൈ. എന്നാ ഓക്കെ, എന്തോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ചേച്ചി പറഞ്ഞ പാട്ട് ഞാൻ വെച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ നമുക്കൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹായ് ആര്യ, ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് മേൽവിലാസം ശരിയാണ് എന്ന പടത്തിൽ ജയേട്ടൻ, സുജാത ചേച്ചി എന്നിവർ പാടിയ പുഴ പാടുമി പാട്ടിൽ എന്ന പാട്ടാണ്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടാണ്, നമ്മുടെ പാട്ടുകൾ നമുക്ക് എല്ലാ അസുഖമൊന്നും മാറ്റണമെന്നൊന്നുമില്ല, പക്ഷേ അസുഖങ്ങൾക്കിടയിലും മനസ്സിന് സന്തോഷം കണ്ടെത്താൻ പാട്ടുകൾക്ക് കഴിയും. അതുകൊണ്ട് മരുന്നുകൾക്കൊപ്പം മനസ്സിനെ കുറിച്ച് സംഗീതമൊക്കെ ആകാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക. നമ്മുടെ രാജീവ് ചേട്ടനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ വരാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. അപ്പൊ തിരികെ വരാം. എന്റെ റേഡിയോ 91.2 രശ്മി. അപ്പോ തിരികെ വരാം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിളിച്ചോളുക. അതുപോലെ തന്നെ നല്ല മിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക. അതുപോലെ തന്നെ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനൊക്കെ സാധ്യതയുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ കളിക്കും, വീട്ടിന് പുറത്തൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ദേ ഒരു കോള് നമുക്ക് വന്നിട്ടുണ്ട്, ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: അതോ അയ്യോ, നീലാമുക്കിലെ കൊച്ചുപുളിയാണ്. ധർമ്മദീപിന്റെ മുമ്പിൽ ലോട്ടറിക്കട.
0: ഓക്കെ, കൊച്ചുപുളിയൻ ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം?
1: ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പാട്ട് പാടിയതാ, ഇട്ടില്ലല്ലോ.
0: ഏത് പാട്ടായിരുന്നു?
1: കലാമണിയുടെ വളകിളിക്കുന്ന പെണ്ണാടയുള്ള പാട്ട് ഇട്ടില്ലല്ലോ.
0: വളകിളിക്കുന്ന പാട്ട് ഇട്ടെന്നാണ്, ഇട്ടിട്ടുണ്ട്. എന്തായാലും ചേട്ടന് ആ പാട്ട് പിന്നെ നമ്മൾ ഇട്ടിട്ടില്ലേ? ഇട്ടാ നമ്മളെന്താ ഇപ്പൊ മൊത്തം ചേട്ടന് വേണ്ടി ഞാൻ ആ പാട്ട് ഇട്ട് തരുന്നിരിക്കും. ആണല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടന് വേണ്ടി വീണ്ടും ആ പാട്ട് ഇട്ടേ. ഇന്ന്
1: ആണല്ലേ
0: ചേട്ടൻ ഇന്ന് ആണല്ലേ. ഓ, എനിക്ക് വയ്യ. ചേട്ടൻ ഇന്ന് പാട്ട് കേട്ടായിരുന്നോ? മണിച്ചേട്ടന്റെ പാട്ട് നേരത്തെ കൊറേ പാട്ട് ഇട്ട് കേട്ടായിരുന്നോ?

0: മെസ്സേജ് നമുക്ക് വായിക്കാം. ഷിയാസ് കായംകുളമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബദ്ലേം കുടുംബ യൂണിറ്റ് മൂവിയിലെ സോങ് വെച്ച് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഷിയാസിന് വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചു കൊടുക്കാം.
1: മേലാവും പറഞ്ഞിട്ട് എന്റെ മെക്കട്ടങ്ങനെ കേറി.

0: കഷ്ടായിപ്പോയല്ലേ എന്ത് അല്ലേ അപ്പൂപ്പനമ്മ ഒരുമിച്ച് മരിച്ചത് ഇതൊക്കെയാണല്ലേ കപ്പിൾ ഗേൾസ്
1: എടാ അമ്മൂമ്മയാണ് മരിച്ചത് അപ്പൂപ്പം പണ്ടെങ്ങാണ്ടോ മരിച്ചതാണ് ഫോട്ടോ ഒരുമിച്ച് വെച്ചോളൂ
2: ചില സമയത്തുള്ള സംശയിക്കാണ് പിടിക്കണം
0: ജസ്റ്റൻ ചേട്ടാ എന്നമാതിരി പ്രസംഗങ്ങളെ പാത്താ പിടിക്കാതെ പാക്ക പാകത്താൻ പിടിക്കും
1: ഏറ്റവും ചോദിച്ചോ സാധനം എടുക്കണം.

0: പരിസരത്തുള്ള പെമ്പിള്ളേരിലൊക്കെ മനസ്സമാധാനം കൊടുത്തേക്കണേ.
1: അച്ഛൻ ചിടപുറകെ രണ്ട് സ്റ്റെപ്പ് മാറി എന്നിട്ടാ ലോഡി കൊച്ചിന്റെ പാവിച്ചോട്ടെ.
2: കൊച്ചിന്റെ പാവയൊന്നുമില്ല, കഷ്ടപ്പെട്ട് അള്ളി എടുത്ത പാവയുള്ളൂ.
0: അവരെ തേട്ട് പേരുത്തല്ലോ.
3: സ്റ്റാൻഡിൽ കയറാം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
10: വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2, രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും ഇഷ്ടമുള്ള പാട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനും വേഗം തന്നെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. അപ്പൊ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
11: ഹലോ
10: ഹലോ, ആരാണ്? ആണല്ലേ, ഓക്കെ. ഇപ്പൊ എന്തായാലും ചേട്ടന് കിട്ടിയല്ലോ. പിന്നെ എന്തുണ്ട് ചേട്ടാ വിശേഷം?
11: നല്ല വിശേഷം,
10: നല്ല വിശേഷം. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? കല്യാണം ഒക്കെ കഴിച്ചു. ഓക്കെ ഓക്കെ. അപ്പോ പിന്നെന്താ പരിപാടി വൈകിട്ട്? എനിക്ക് ഓർമ്മയുണ്ട്. മനസ്സിലായി, ഞാൻ ചോദിച്ചില്ലായിരുന്നു വർഷാപ്പില് എങ്ങനെയുണ്ട്, ജോലിയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചല്ലേ. ആണല്ലേ, തിരക്കൊക്കെ കഴിഞ്ഞ് എന്തായാലും സമാധാനമായിട്ട് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി വിളിച്ചതല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ വേറെ വേറെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ? ആർക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിക്കുന്നത്? സ്വാതി ചേച്ചിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, സ്വാതി ചേച്ചിക്ക് വേണ്ടിയാണ് ഇത് പ്രത്യേക ഡെഡിക്കേഷൻ. ഓക്കെ ഓക്കെ, സ്വാതി ചേച്ചിക്ക് വേണ്ടി, എന്തായാലും സ്വാതി ചേച്ചിക്ക് വേണ്ടി ഈ പാട്ട് വെച്ചു തരും കേട്ടോ.
11: പാട്ട് ഞാൻ പറയട്ടെ?
10: ഏത് പാട്ടാ, പറഞ്ഞോളൂ. രതിമ, ആ അത് തന്നെ, ആ പാട്ടല്ലേ. ഓക്കെ, അപ്പൊ ആ പാട്ട് വെച്ചു തരാം കേട്ടോ. ശരി എന്നാ, ഓക്കെ, ബൈ ബൈ. അപ്പൊ നമുക്കൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, നോക്കാം. അനന്തു പ്രമോദ്, അപ്പൊ നമുക്കൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അനന്തു പ്രമോദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വാഗിനി ഹോണ്ടയിൽ വർക്ക് ചെയ്യുന്ന, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നല്ലൊരു സോങ് വെച്ച് തരണമേ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു സോങ് തന്നെ അനന്തുവിന് വെച്ച് തരുന്നതായിരിക്കും. അപ്പോ ഈ രണ്ട് പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് തിരികെ വരാം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്.

0: അപ്പൊ നമുക്ക് തിരികെ വരാം. ഒരു കോള് വന്നിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്
1: ഇത്? ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കറാണ്.
0: ഫോർട്ട് കൊച്ചിയിൽ നിന്ന്
1: ജയങ്കർ.
0: ജയങ്കർ ആണ്. സുഖമായിട്ടിരിക്കുന്നോ ഫോർട്ട് കൊച്ചിയിൽ?
1: സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി ഞാൻ എന്റെ റേഡിയോ കേട്ടിട്ട്, കുറച്ച് തിരക്കായതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല.
0: ഫോർട്ട് കൊച്ചിയിൽ മഴയൊക്കെ ഉണ്ടോ?
1: ഓ, മഴയൊന്നുമില്ല, ഇവിടെ നല്ല ചൂടാ.
0: ആണല്ലേ. ഫോർട്ട് കൊച്ചിയിൽ എവിടെയായിട്ട് വരും?
1: ഫോർട്ട് കൊച്ചി നസ്രത്ത് ആ ഭാഗമൊക്കെ ആയിട്ട് വരും.
0: അടിപൊളി സ്ഥലങ്ങളാണല്ലോ ഫോർട്ട് കൊച്ചിയില്.
1: ഞങ്ങളുടെ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വൈബായിട്ടുള്ളത് ക്രിസ്മസിനാണ്.
0: അതെ അതെ, ക്രിസ്മസും ന്യൂ ഇയറിനും അവിടെ വലിയ ആഘോഷങ്ങളാണല്ലേ.
1: ഭയങ്കര ആഘോഷങ്ങളാണ്.
0: അതെ അതെ. അവിടെ മറ്റേ ജൂയിഷ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ടല്ലോ.
1: ആ, ഞാൻ വർക്ക് ചെയ്യുന്നത് ജൂ സ്ട്രീറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, മട്ടാഞ്ചേരി.
0: ആഹാ, അടിപൊളി അടിപൊളി അടിപൊളി.
1: അപ്പൊ അവിടെ സിനഗോഗ് എന്നുള്ള സ്ഥലമുണ്ട്, പള്ളി കുറെ കാണാനൊക്കെ ഉണ്ട്.
0: ഞാൻ അവിടെ സിനഗോഗിൽ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടുത്തെ വൈബൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
1: അതെ, ആര് കണ്ടാലും ഒരുപാട് സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട്. പക്ഷെ നമ്മള് ഈ കൊച്ചിക്കാരി കൊച്ചിയിൽ കിടന്നിട്ട് നമുക്ക് വലിയ ഒരു ഇതൊന്നും ഇല്ല. നമ്മളെ കണ്ട് മടുത്തത് കൊണ്ട് നമുക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല.
0: എപ്പോഴും അങ്ങനെയാണല്ലോ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നൊക്കെയാണല്ലോ.
1: അതെ അതെ അതെ.
0: അപ്പൊ എന്തായാലും സുഖമായിട്ടിരിക്കുന്നു?
1: സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു.
0: വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് വൈഫ്, ഒരു മോള്, വൈഫിന്റെ പേര് സരിത, മോക്കളുടെ പേര് ശ്രീനന്ദ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: അപ്പൊ ആർക്കു വേണ്ടിട്ടാ ചേട്ടാ പാട്ട്?
1: എനിക്കിന്ന് രണ്ട് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ സൗഹൃദവാണി വാട്സപ്പ് കൂട്ടായ്മ, റേഡിയോ കൂട്ടായ്മയാണ്. അതില് സിന്ധു കവിയൂര് എന്ന് പറഞ്ഞ പുള്ളിയുടെ, പുള്ളിക്കാരത്തിയുടെ മകള് ആരാധ്യ, ആരാധ്യയുടെ ബർത്ത്ഡേ ആണ്. പിന്നെ അതുകൂടാതെ
0: ഹാപ്പി ബർത്ത്ഡേ ടു യു,
1: താങ്ക് യു. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ കുമരകത്തുള്ള ജലറാണിയായ ഷീബാമയുടെ കൊച്ചുമകൻ ഡിയോങ്കുട്ടന് വേണ്ടി. ഇന്ന് രണ്ടുപേരുടെ ഒരു ദിവസം തന്നെയാണ് ബർത്ത്ഡേ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ആശംസകളോടുകൂടി ഫോർ ഫ്രണ്ട്സ് എന്ന സിനിമയിലെ എന്റെ ചിത്തിര താമര തുമ്പി എന്നുള്ള പാട്ടാണ് ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി കേൾപ്പിക്കുക.
0: ഓക്കെ. അപ്പൊ എന്തായാലും ഈ രണ്ടു കുട്ടികളുടെ ഹാപ്പി ബർത്ത്ഡേ, അവർക്ക് അടിപൊളി ആവട്ടെ അവരുടെ ദിവസങ്ങളെല്ലാം എന്ന് ആശംസിക്കുന്നു. അപ്പൊ ശരി.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ നമുക്കൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ബാബുരാജ് കൊല്ലമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഗോപിക വസന്തം എന്ന് പറയുന്ന പാട്ടാണ്. ഇസൈനസ് അബ്ദുള്ളയിലെ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് രണ്ട് ഗാനങ്ങൾ കേട്ട് തിരികെ വരാം.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
5: അപ്പോ തിരികെ വരാം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോംസ് ഗാനമഞ്ജരിയിലേക്ക്. നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഹലോ.
6: ഹലോ
5: ഹലോ, നമസ്കാരം.
6: സുനിലാണ്.
5: ആ സുനിൽ ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? ഇപ്പൊ എങ്ങനുണ്ട്? മരുന്നൊക്കെ കഴിച്ചോ?
6: നാളെ
5: വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേട്ടന്റെ? മക്കളെന്ത് പഠിക്കുവാണോ? മോള് നേഴ്സ്
6: ആണല്ലേ.
5: കാവൽ മാലാഖയുടെ അച്ഛനാണല്ലേ. എന്താ മക്കളുടെ പേര്?
6: ഒന്ന് ശ്രീകുട്ടി.
5: ശ്രീകുട്ടി,
6: കാത്തു.
5: കാത്തു, ഓക്കെ ഓക്കെ. അപ്പൊ രണ്ട് മക്കൾക്ക് വേണ്ടിട്ടാണോ പാട്ട്? എല്ലാവർക്കും വേണ്ടി പാട്ട്. ഏത് പാട്ടാ ചേട്ടാ
6: വേണ്ടത്?
5: ഓക്കെ, അപ്പൊ ഈ പാട്ട് വെച്ചേരാട്ടോ.
6: ഓക്കെ,
5: പൊന്നിനും കാത്തുകുട്ടിക്കും
6: ശ്രീ
5: എന്തോ
6: അഗ്നവ്.
5: അഗ്നവ്, ഓക്കെ. അഗ്നവിനെ എന്റെ അന്വേഷണം പറഞ്ഞേ കേട്ടോ. ശരി ചേട്ടാ, എന്നാ സമാധാനായിരിക്കേട്ടോ. അപ്പൊ നമുക്കൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, ആ മെസ്സേജ് നമുക്ക് വായിക്കാം. ഹായ്, ഗുഡ് ഈവനിങ് ആര്യ. എനിക്ക് ഫ്രണ്ട്സ് എന്ന മൂവിയിലെ തങ്ക കിന പൊങ്കൽ എന്ന് തുടങ്ങുന്ന സോങ് ഒന്ന് പ്ലേ ചെയ്യൂ എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. നിയാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിയാസിന് വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. അപ്പോ ഇനി രണ്ടു പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

ഓങ്കാരത്തിൽ ചോടുക ചടുല മയിളകുന്നു.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോംസ് ഗാനമഞ്ജരിയിലേക്ക്. അപ്പം നമുക്കൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. നിതിനാണ് അയച്ചിരിക്കുന്നത്. ഹായ് ചേച്ചി, എനിക്ക് എൻ്റെ ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ടൊരു പാട്ട് വേണം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഗൗരിക്ക് വേണ്ടിയിട്ടാണ് ആ പാട്ട് നിതിൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിതിൻ്റെ എല്ലാമെല്ലാം, അപ്പോൾ നിതിൻ്റെ എല്ലാമെല്ലാമായ ഗൗരിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ വരാം.

നമ്മുടെ ഗാനമഞ്ജരിയുടെ സമയം ഇവിടെ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. ആരോടും പറയാൻ കഴിയാത്ത ചില വേദനകൾ, മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെക്കുന്ന ചില സങ്കടങ്ങൾ, പക്ഷേ അതിനിടയിലും നമ്മുടെ മനസ്സിനെ ഒന്ന് ചിരിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ ഒരു പാട്ടിന് കഴിയും. അതുകൊണ്ട് തളർന്നിരിക്കാതെ നമ്മുടെ പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുക. എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ.
1: കാലാന്തരം.
0: ഒക്ടോബറിന്റെ സവിശേഷതകൾ വളരെയധികമാണ്. ഒക്ടോബർ 10 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കത്തുകൾ എഴുതുകയോ തപാൽ വകുപ്പ് വഴിയുള്ള ഹോബികൾ

0: ത്ത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായി 53,428 കോടി രൂപയും അനുവദിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് നൽകാനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഭിന്നശേഷി പെൻഷൻ ജനനം മുതൽ ബാധകമാക്കിയതിനു പുറമെ പിഎം സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തിയതിനുവേണ്ട അംഗപരിമിതിയുടെ പരിധി 80-ൽ നിന്ന് 40% കുറച്ചു. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ബില്ലിലുണ്ടെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ചർച്ചകൾക്കുശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് ഉൾപ്പെടുത്തിയുള്ള 2026 കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നിയമസഭയിൽ തുടർച്ചയായ 3ാം ദിവസവും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂളിയക്കോട്.
1: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ 3 പേർ മരിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല സബ്മിഷന് മറുപടിയായി പറഞ്ഞു. ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വേമ്പനാട് കായലിൽ നിന്ന് നീരൊഴുക്ക് കുറയുന്ന വിഷയം പരിഹരിക്കാൻ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
0: സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി നിലവിലെ ഭവന പദ്ധതികൾ ഏകോപിപ്പിച്ച് സമഗ്രമായ പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകൻ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. ഇന്ന് രാത്രിയോടെ ഭൌതിക ശരീരം വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മുതൽ 12 വരെ കമ്മന നവോദയ എൽ പി സ്കൂളിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അന്യം നിന്നുപോകുമായിരുന്ന 50-ൽ അധികം നാടൻ വിൽത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാർഷിക രംഗത്തെ നിസ്വാർത്ഥ സേവനങ്ങളെ മാനിച്ച് 2023-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സർക്കാരിന്റെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിലും അർഹനായിട്ടുണ്ട്. ചെറുവയൽ രാമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർവോത്സവം സാംസ്കാരിക സമ്മേളനം മറ്റന്നാൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നാളെ വൈകുന്നേരം ഗതാഗത നിയന്ത്രണത്തിന്റെ റിഹേഴ്സൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നവേഷൻ മിഷനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ശാസ്ത്രബോധവും സർഗാത്മകതയും വളർത്തിയെടുക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നവേഷൻ മിഷൻ. നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. വൈദ്യുതി കണക്ഷന്റെ നിരക്കുകളിൽ 90% വരെ കുറവ് വരുത്തിക്കൊണ്ട് പെർ KVA നിരക്കുകൾ പ്രകാരമുള്ള പുതിയ കോസ്റ്റ് ഡേറ്റ നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ സെപ്റ്റംബറിലെ ഉത്തരവ് പ്രകാരമാണ് KSEB ഉപഭോക്താക്കളുടെ വൈദ്യുതി കണക്ഷൻ നിരക്കുകൾ പുതുക്കി നിശ്ചയിച്ചത്. ഈ മാസം 12 മുതൽ പണമടയ്ക്കുന്നവർക്ക് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ശബരിമല പൂങ്കാവനത്തിലെ നിർദ്ധരനായ 20 കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുകയാണ് സാമൂഹ്യ പ്രവർത്തകയും കേന്ദ്ര നാരീശക്തി പുരസ്കാര ജേതാവുമായ സുനിൽ ടീച്ചർ. പത്തനംതിട്ടയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ശ്രീജിയ ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: റാന്നി ളാഹ നിലയ്ക്കൽ റോഡിന് സമീപമുള്ള വനമേഖലയിൽ മഞ്ഞത്തോടൂരിലെ ആദിവാസി വിഭാഗമായ 20 കുടുംബങ്ങൾക്കായുള്ള വീടുകളുടെ നിർമ്മാണമാണ് സുനിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഒരു വർഷത്തിനിടെ 3 വീടുകളുടെ പണി പൂർത്തിയാക്കി താക്കോൽ നൽകി. വനത്തിനുള്ളിൽ പട്ടയഭൂമിയിൽ 2 നിലകളിലായി 3 മുറികളും ശുചിമുറിയും വരാന്തയും അടങ്ങിയ പരിസ്ഥിതി സൌഹൃദ മാതൃകാ ഭവനങ്ങളാണ് നിർമ്മിച്ചു വരുന്നത്. വനപ്രദേശത്തെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസീൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഒരു മാസം നീണ്ടുനിന്ന ഹിന്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നടന്നു. NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റിട്ടയർഡ് ഡയറക്ടർ കേണൽ PT രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോ AG ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർത്താവിഭാഗം മേധാവി ലെമിജി നായർ, പ്രോഗ്രാം മേധാവി PA ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ കൊല്ലപ്പെട്ട കേസിലെ പ്രതി സുഹൈൽ സജീവ്, കാറിൽ കൂടെയുണ്ടായിരുന്ന നിനവ്, ജോയൽ അമീൻ എന്നിവരെ നെടുമ്പാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ എറണാകുളം റൂറൽ SPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. തിരുവനന്തപുരം പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ അരവണ നിർമ്മാണം ആരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവരികയായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് അരവണ നിർമ്മാണം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91. 2.2.

0: നമ്മളെന്താ പറഞ്ഞു എന്ത്
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
6: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
7: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
7: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

മനുഷ്യരെ വിധിക്കാൻ പുറപ്പെട്ടാൽ നിങ്ങൾക്കവരെ സ്നേഹിക്കാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞത് മദർ തെരേസയാണ്. മുൻവിധിയോടെ ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന പ്രകൃതം നമുക്കുണ്ടെങ്കിൽ മാറ്റണം. ഒരു കഥ പറയാം. സ്വാത്വികനായ ഒരു മനുഷ്യൻ ടൈഗ്രീസ് നദിക്കരയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ ഒരു കാഴ്ച കണ്ടത്. ഒരു യുവാവും സ്ത്രീയും ചേർന്നിരിക്കുന്നു. ആ യുവാവ് കുപ്പിയിൽ നിന്നെന്തോ കുടിക്കുന്നുണ്ട്, പിന്നെ ആ സ്ത്രീക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ആ കാഴ്ച തീരെ ദഹിച്ചില്ല. അദ്ദേഹം അവരുടെ സ്വകാര്യതയിൽ ഇടപെട്ടു. എന്താണിത്? പൊതുസ്ഥലത്ത് ഒരു അന്യ സ്ത്രീക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുകയോ? ആ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ആ വ്യക്തിയെ കണ്ടപ്പോൾ സ്വാത്വികനാണെന്ന ഭാവം ഉൾക്കൊണ്ടാവണം അവർ മൗനം പാലിച്ചത്. അതേസമയം നദിയിലൂടെ വന്നുകൊണ്ടിരുന്ന ഒരു തോണി മറിഞ്ഞു പോകുന്നത് അവർ മൂന്നുപേരും കാണുകയാണ്. അതിൽ 6 യാത്രക്കാരുണ്ട്. അവരെല്ലാവരും പുഴയിൽ വീണു. ആ യുവാവ് പുഴയിലേക്ക് എടുത്തുചാടി. മുങ്ങി മരിക്കുമായിരുന്ന 5 പേരെ അയാൾ രക്ഷപ്പെടുത്തി. 6-ാമത്തെ യാത്രക്കാരനു വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കരയിലേക്ക് നോക്കി അയാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ദോഷം കൊണ്ട വലിയ ആളല്ലേ നിങ്ങൾ? ഒരു മനുഷ്യനെ പോലും രക്ഷിക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയുന്നില്ല? ആ കുപ്പിയിലുള്ളത് മദ്യമൊന്നുമല്ല സുഹൃത്തെ, വെറും വെള്ളമാണ്. ആ ഇരിക്കുന്ന സ്ത്രീ എന്റെ മാതാവുമാണ്. ആ സ്വാത്വികനായ മനുഷ്യൻ ഉരുകിപ്പോയി. അവരോട് മാപ്പ് ചോദിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന എന്റെ ശീലം ഞാൻ അതോടെ മാറ്റി. ആ യുവാവ് എനിക്ക് ഗുരുതുല്യനായി. മറ്റുള്ളവരെ വിധിച്ച് അഭിപ്രായം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പറയുന്ന നമ്മുടെ മനസ്സിന്റെ കേടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടാവണം. അവനവനെ വിധിക്കുന്നവർക്ക് മാത്രമേ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതയാത്ര സാധ്യമാകൂ. മറ്റാർക്കും മാർക്കിട്ടത് കൊണ്ട് നമുക്ക് വിശുദ്ധരാകാൻ പറ്റില്ലല്ലോ. ഗുരുവിന്റെ അടുത്ത് വന്ന് ശിഷ്യൻ ചോദിച്ചു, എന്റെ മനസ്സിന്റെ ന്യൂനതകൾ എത്രമാത്രം നന്നാക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും അത് കൂടിക്കൂടി വരികയാണല്ലോ, ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. ഒരാൾ മെച്ചപ്പെടുന്നതിന്റെ അടയാളമാണത്. സ്വന്തം കുറവുകളിലേക്കും ന്യൂനതകളിലേക്കും തന്നെയാണ് നാം പിന്നെയും പിന്നെയും നോക്കേണ്ടത്. പേടിക്കണ്ട, ഇതൊരു നല്ല ലക്ഷണമാണ്. ഗുരു ഇത് പറഞ്ഞ് ആ ശിഷ്യനെ സമാധാനിപ്പിച്ചു. ഈ കഥകളിലൊക്കെ നമുക്ക് എത്രയോ ഗുണപാഠങ്ങളുണ്ട്. മറ്റുള്ള മനുഷ്യരെ ഒറ്റക്കാഴ്ചയിൽ വിധിച്ച് വെളിയിരുത്തുന്ന നമ്മുടെ ആ ശീലം ഇനിയും മാറ്റിയില്ല എങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരും.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: Stay tuned, stay happy with the Radio 91.2.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻഡി റേഡിയോ 91.2.
1: കല്ലിനെ കയ്പ അല്ലേ, കല്ലിന്റെ കയ്പ് നീ ഒന്നറിയും.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനോഭാവവും പെരുമാറ്റവും പരസ്പര ബന്ധിതമായ രണ്ട് സ്വഭാവ സവിശേഷതകളാണ്. നമ്മുടെ മനോഭാവത്തിൻ്റെ പ്രകടനമാണ് നമ്മുടെ പെരുമാറ്റം. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. വർത്തമാന കാലഘട്ടത്തിൽ അറിവ് നമുക്കെവിടെ നിന്നും സമ്പാദിക്കാം, അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാം, അതിനുവേണ്ടി വേണമെങ്കിൽ ജോലിക്ക് ആളിനെ വെക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിനനുഗുണമായ ഒരു മനോഭാവം ആവശ്യമാണ്. മനോഭാവം നമ്മുടെ വളർച്ചയ്ക്ക് ശക്തമായ ഒരായുധവും നമ്മുടെ തളർച്ചയ്ക്ക് ഏറ്റവും മാരകമായ വിഷവുമാണ്. മനോഭാവമാണ് യഥാർത്ഥത്തിൽ നാം ആരാണെന്നും നാം എന്താണെന്നും നിർവചിക്കുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യരെ കാണാം. സമ്പത്തും വിദ്യാഭ്യാസവും പശ്ചാത്തലവും കുടുംബമഹിമയും സൗന്ദര്യവുമൊക്കെ സമാനമായിരിക്കാം. പക്ഷേ ആ ആളുകളോട് നാം ഇടപെടുമ്പോൾ ചിലരെ നമുക്ക് വല്ലാതെ സ്നേഹിക്കാൻ തോന്നാറുണ്ട്. മറ്റു ചിലരോട് വെറുപ്പും ഓടി അകലുവാനുമാണ് നാം ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം അവരുടെ മനോഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്ന പെരുമാറ്റത്തിലൂടെയാണ് നാം ഇങ്ങനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ മനോഭാവം നന്നാക്കലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പരിശ്രമം. ഇല്ലാത്തവനോടുള്ള അനുകമ്പ, ഉള്ളവനോട് അസൂയ തോന്നുക, പ്രശസ്തിയുള്ളവനെ നശിപ്പിക്കാൻ ശ്രമിക്കുക, ലഭിച്ചിട്ടും ലഭിച്ചിട്ടും മുഴുക്കാതിരിക്കുക, ചെറിയ വിഷയങ്ങളെ വലിയ സംഭവങ്ങളാക്കുക, വേദനിപ്പിക്കുന്നതിനെ മറക്കാതെ മനസ്സിൽ കൊണ്ടു നടന്ന് പ്രതികാരത്തിൻ്റെ ആയുധമായി ഉപയോഗിക്കുക, ഇതെല്ലാം മനോഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട വൈകല്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല മനോഭാവമുള്ളവരായി നമുക്ക് വളരാനായാൽ, നല്ല പെരുമാറ്റമുള്ളവരായി നാം മാറുകയും നമുക്ക് എപ്പോഴും സന്തോഷവും പോസിറ്റീവുമായി ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളെ ചോദ്യോത്തരങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ മനോഭാവത്തെ സ്വാധീനിക്കാൻ ആവശ്യമായ ഗുണഗണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

മനുഷ്യരെ വിധിക്കാൻ പുറപ്പെട്ടാൽ നിങ്ങൾക്കവരെ സ്നേഹിക്കാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞത് മദർ തെരേസയാണ്. മുൻവിധിയോടെ ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന പ്രകൃതം നമുക്കുണ്ടെങ്കിൽ മാറ്റണം. ഒരു കഥ പറയാം. സ്വാത്വികനായ ഒരു മനുഷ്യൻ ടൈഗ്രീസ് നദിക്കരയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ ഒരു കാഴ്ച കണ്ടത്. ഒരു യുവാവും സ്ത്രീയും ചേർന്നിരിക്കുന്നു. ആ യുവാവ് കുപ്പിയിൽ നിന്നെന്തോ കുടിക്കുന്നുണ്ട്, പിന്നെ ആ സ്ത്രീക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ആ കാഴ്ച തീരെ ദഹിച്ചില്ല. അദ്ദേഹം അവരുടെ സ്വകാര്യതയിൽ ഇടപെട്ടു. എന്താണിത്? പൊതുസ്ഥലത്ത് ഒരു അന്യ സ്ത്രീക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുകയോ? ആ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ആ വ്യക്തിയെ കണ്ടപ്പോൾ സ്വാത്വികനാണെന്ന ഭാവം ഉൾക്കൊണ്ടാവണം അവർ മൗനം പാലിച്ചത്. അതേസമയം നദിയിലൂടെ വന്നുകൊണ്ടിരുന്ന ഒരു തോണി മറിഞ്ഞു പോകുന്നത് അവർ മൂന്നുപേരും കാണുകയാണ്. അതിൽ 6 യാത്രക്കാരുണ്ട്. അവരെല്ലാവരും പുഴയിൽ വീണു. ആ യുവാവ് പുഴയിലേക്ക് എടുത്തുചാടി. മുങ്ങി മരിക്കുമായിരുന്ന 5 പേരെ അയാൾ രക്ഷപ്പെടുത്തി. 6-ാമത്തെ യാത്രക്കാരനു വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കരയിലേക്ക് നോക്കി അയാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ദോഷം കൊണ്ട വലിയ ആളല്ലേ നിങ്ങൾ? ഒരു മനുഷ്യനെ പോലും രക്ഷിക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയുന്നില്ല? ആ കുപ്പിയിലുള്ളത് മദ്യമൊന്നുമല്ല സുഹൃത്തെ, വെറും വെള്ളമാണ്. ആ ഇരിക്കുന്ന സ്ത്രീ എന്റെ മാതാവുമാണ്. ആ സ്വാത്വികനായ മനുഷ്യൻ ഉരുകിപ്പോയി. അവരോട് മാപ്പ് ചോദിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന എന്റെ ശീലം ഞാൻ അതോടെ മാറ്റി. ആ യുവാവ് എനിക്ക് ഗുരുതുല്യനായി. മറ്റുള്ളവരെ വിധിച്ച് അഭിപ്രായം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പറയുന്ന നമ്മുടെ മനസ്സിന്റെ കേടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടാവണം. അവനവനെ വിധിക്കുന്നവർക്ക് മാത്രമേ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതയാത്ര സാധ്യമാകൂ. മറ്റാർക്കും മാർക്കിട്ടത് കൊണ്ട് നമുക്ക് വിശുദ്ധരാകാൻ പറ്റില്ലല്ലോ. ഗുരുവിന്റെ അടുത്ത് വന്ന് ശിഷ്യൻ ചോദിച്ചു, എന്റെ മനസ്സിന്റെ ന്യൂനതകൾ എത്രമാത്രം നന്നാക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും അത് കൂടിക്കൂടി വരികയാണല്ലോ, ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. ഒരാൾ മെച്ചപ്പെടുന്നതിന്റെ അടയാളമാണത്. സ്വന്തം കുറവുകളിലേക്കും ന്യൂനതകളിലേക്കും തന്നെയാണ് നാം പിന്നെയും പിന്നെയും നോക്കേണ്ടത്. പേടിക്കണ്ട, ഇതൊരു നല്ല ലക്ഷണമാണ്. ഗുരു ഇത് പറഞ്ഞ് ആ ശിഷ്യനെ സമാധാനിപ്പിച്ചു. ഈ കഥകളിലൊക്കെ നമുക്ക് എത്രയോ ഗുണപാഠങ്ങളുണ്ട്. മറ്റുള്ള മനുഷ്യരെ ഒറ്റക്കാഴ്ചയിൽ വിധിച്ച് വെളിയിരുത്തുന്ന നമ്മുടെ ആ ശീലം ഇനിയും മാറ്റിയില്ല എങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരും.

0: किसी का इंतजार।
1: कौन है
0: वो जिससे मैं करती हूँ प्यार?
1: हाँ।

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.